ആകാശവാണി 103.6 LFM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:23. 103.6 MHz FM ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 14, കൊല്ലവർഷം 1201 എടവം 21, 2026 ജൂൺ 4 വ്യാഴാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമ രാംനിവാസ്.
1: കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭമെന്ന് കേട്ടിട്ടില്ലേ? ചെളി പറ്റിയാൽ സ്വർണവും പ്രഭയില്ലാത്തതാവും എന്നർത്ഥം. നമ്മുടെ സാഹചര്യവും ഇടപെടുന്ന വ്യക്തിത്വങ്ങളും സ്വഭാവത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താറുണ്ട്. രാമായണ കഥയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ മന്ധര എന്ന കജ്ജളത്തിന് നിഷ്പ്രയാസം കഴിഞ്ഞു. ശ്രീരാമ പട്ടാഭിഷേകത്തിന് ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്ന അവസരത്തിലാണല്ലോ മന്ധരയുടെ ഇടപെടലിലൂടെ നിസ്വാർത്ഥതയുടെയും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്ന കൈകേയിയുടെ മനസ്സ് വളരെ പെട്ടെന്ന് മാറിമറിഞ്ഞ് പട്ടാഭിഷേകം മുടങ്ങുകയും അയോധ്യയുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയും ദശരഥൻ്റെ അന്ത്യം തന്നെ സംഭവിക്കുകയും ചെയ്തത്. ഉന്നത കുലജാതനായിരുന്നു എങ്കിലും പിന്നീടെത്തിപ്പെട്ട ചുറ്റുപാടുകളുടെ സ്വാധീനമാണ് ആദികവിയായി മാറിയ രത്നാകരനെ പിടിച്ചുപറിക്കാരനാക്കിയത്. മഹാഭാരതത്തിലെ ശകുനിയുടെ സംസർഗമാണ് കൗരവരുടെ ദുഷ്ചെയ്തികളുടെ പ്രധാന ഹേതു. കഥയിലുടനീളം ദുര്യോധനനെയും അനുജന്മാരെയും സ്വാധീനിക്കാനും മഹാഭാരത യുദ്ധത്തിന് പ്രേരണയാകാനും ശകുനിക്ക് കഴിഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദുര്യോധനൻ്റെ മനസ്സിൽ പക വളർത്തുന്നതിൽ ശകുനിക്കുണ്ടായിരുന്ന പങ്ക് വളരെ വലുതാണ്. പാണ്ഡവ കൗരവന്മാരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഭീമനെ വധിക്കുക എന്ന ആശയം ദുര്യോധനൻ്റെ മനസ്സിൽ അങ്കുരിപ്പിച്ച് അത് നടപ്പിലാക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതും ശകുനിയാണ്. കള്ളച്ചൂതും പാഞ്ചാലിയെ അപമാനിക്കാനുള്ള ശ്രമവും ശകുനി എന്ന കജ്ജളത്തിൻ്റെ സ്വാധീന ഫലമായിരുന്നു. കഥാസരിത് സാഗരത്തിലെ ചന്ദ്രസ്വാമി എന്ന കഥാപാത്രം പഠനത്തിലും മറ്റെല്ലാ കാര്യത്തിലും അതിസമർത്ഥനായിരുന്നു. എന്നാൽ ചൂതുകളിക്കടിമപ്പെട്ട് ജീവനൊഴികെ സർവവും നഷ്ടപ്പെട്ട ചന്ദ്രസ്വാമി ശിഷ്ടകാലം വനത്തിൽ തന്നെ കഴിച്ചുകൂട്ടാൻ നിർബന്ധിതനായി. ഇത്തരത്തിൽ ദുർജന സംസർഗത്തിലൂടെ സമ്പത്തും കീർത്തിയും അഭിമാനവും സമാധാനവും നഷ്ടപ്പെടുന്നവർ

0: സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിരവധിയാണ്. അറിവും പദവിയും എല്ലാം ഉണ്ടായാലും ദുർജനങ്ങളുടെ വലയിൽ കുടുങ്ങാൻ വലിയ പ്രയാസമൊന്നുമില്ല. അഴിമതി, കൈക്കൂലി, കള്ളക്കടത്ത്, ലഹരി തുടങ്ങിയ മന്ദരമാർ ഇരകളെ പാട്ടിലാക്കി പടുകുഴിയിൽ വീഴ്ത്തുന്നു. സമൂഹത്തിനു നിരക്കാത്ത ഈ അഴുക്കുകൾ പുരണ്ടുകഴിയുമ്പോൾ പലർക്കും ബോധോദയമുണ്ടാവുകയും പിന്നീട് മറ്റൊരു വഴിയും കാണാതെ ജീവത്യാഗം വരെ ചെയ്യുന്നതായും കാണുന്നു. മേൽ സൂചിപ്പിച്ച മന്ദരമാരുടെ പിടിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ദൃഢമായ മനസ്സ് അത്യാവശ്യമാണ്. നാം വളർന്ന ചുറ്റുപാടു തന്നെയാണ് ഈ ദൃഢമായ മനസ്സിനുള്ള അടിത്തറ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രക്ഷിക്കാൻ, ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെടാതിരിക്കാൻ, യുവാക്കൾക്കും കുട്ടികൾക്കും സന്മാർഗങ്ങൾ പകർന്നു കൊടുക്കാൻ കുടുംബങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും വേദികളാക്കാം. അതിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രത്നാകരന്മാരും ചന്ദ്രസ്വാമിമാരും സമൂഹത്തിലുണ്ടാവാതിരിക്കാൻ കൂട്ടായ പരിശ്രമം അനിവാര്യമാണ്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശമെന്ന് തലയുയർത്തി പറയാൻ മുതിർന്ന പൗരന്മാർക്ക് കഴിയുമാറാകട്ടെ. സാമൂഹിക വിപത്തുക്കളാകുന്ന കജ്ജളം ആരിലും പുരളാതിരിക്കട്ടെ. ഏവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ നമുക്കാഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രേമ രാം നിവാസ്. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദിപ്രമേയ ചർച്ച സഭയിൽ ഇന്ന് അവസാനിക്കും. ഇന്ത്യ ലാവോസ് 10th ജോയിന്റ് കമ്മീഷൻ യോഗം ഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. വിദേശകാര്യമന്ത്രി ഡോ.എസ് ജയശങ്കറും ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ തോങ് സവാൻ ഫോം വിഹാനും യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത DK ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി. അപകടകരമായ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ തീരുമാനം. ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ന്യൂഡൽഹി മാൽവിയ നഗറിലെ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. മരിച്ചവരിൽ 12 വിദേശികളും ഉൾപ്പെടുന്നു. 49 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോൾ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിൽ. എതിരില്ലാത്ത ഗോളിനാണ് ഇന്ത്യയുടെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റീലഫമിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാതവന്ദനം, 6:30 കേൾക്കാം ഡോക്ടർ ശ്രീകാന്ത് ഐക്യറയൻ റിസർച്ച് സെൻറ്റർ സ്മൃതിമധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജക ചേതന സെൻറ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം നീതിയും നിയമവും. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം, സഹപ്രായോജക വെനീസിയ ബാത്വേസ്. 7:20 സൈമൺസ് ഹൈ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ.

ന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സഹപ്രായോജക ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗ പരാഗം. സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. ഏഴ് 7:50 കേൾക്കാം ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെൻറ്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ, തുടർന്ന് 8:45 ചലച്ചിത്ര ഗാനങ്ങൾ. 9:02, 9:20 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. ഒൻപത് 30 വാർത്താ തരംഗിണി. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02, 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1:02 ഗാനോത്സവം. 2:15 തുടർനാടകം. 4:02 മ്യൂസിക് മിക്സ്. 4:45 ഞാറ്റുവേല. 5:02 കോളിവുഡ് ഹിറ്റ്സ്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

0: കാവ്യാഞ്ജലി.
1: ഇന്ന് അക്കിത്തത്തിന്റെ കവിത കരതലാമലകം ആലപിക്കുന്നത് കെ.എം. ഭാരതി.

0: കരതലാമലകം അക്കിത്തത്തിന്റെ കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് കെ എം ഭാരതി.
1: കാവ്യാഞ്ജലി.

ഇനി കേൾക്കാം കൃഷ്ണ ഹരേ ജയ എന്ന് തുടങ്ങുന്ന ഗാനം, ആലാപനം ജയചന്ദ്രനും സംഘവും.

0: പ്രഭാതവന്ദനം.
1: പ്രഭാതവന്ദനത്തിൽ ഇനി കേൾക്കാം 13 തട്ടലും എന്ന് തുടങ്ങുന്ന ഗാനം, ആലാപനം ഉണ്ണിമേനോൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം പൊന്നി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: താഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐക്കർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിൽ യേശുദാസും മാധുരിയും പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികൾക്ക് ജോയിയുടെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം പല്ലവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പരത്തുള്ളി രവീന്ദ്രന്റെ വരികൾക്ക് രാജന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: ശോഭിക

ഷോപ്പിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളെക്കുറിച്ച് നോക്കാം. പോലീസ് ക്ലബിൽ സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം രാവിലെ 10 മണി മുതൽ. സിവിൽ സ്റ്റേഷന് സമീപം നേച്ചർ ലൈഫ് ഇന്റർനാഷണലിൽ രാവിലെ 10 മണി മുതൽ ജേക്കബ് വടക്കഞ്ചേരി നയിക്കുന്ന പ്രഭാഷണം മഴക്കാല രോഗങ്ങളും പ്രകൃതി പരിഹാരങ്ങളും. മലയാള മനോരമ അങ്കണത്തിൽ മനോരമ ഓൺലൈൻ ചുറ്റുവട്ടം അവാർഡ് ബാറ്റൺ കൈമാറ്റം 11 മണിക്ക് മേയർ ഒ സദാശിവൻ നിർവഹിക്കുന്നു. അക്കാദമി ആർട്ട് ഗാലറിയിൽ സ്കൂൾ കുട്ടികൾ വരച്ച പ്രകൃതി ചിത്ര പ്രദർശനം ചിത്രകാരൻ ഇ സുധാകരൻ ഉദ്ഘാടനം ചെയ്യുന്നു വൈകിട്ട് 4 മണിക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം ഹാളിൽ താളിയോല സാംസ്കാരിക സമിതി നേതൃത്വത്തിൽ കവിതകളിലെ നീതിബോധം എ കെ മുഹമ്മദ് അലിയുടെ കവിതകൾ പുസ്തക ചർച്ച ഉദ്ഘാടനം 4:30 ശത്രുഘ്നൻ നിർവഹിക്കുന്നു. ടൗൺഹാളിൽ മഴവിൽ വസന്തം അവതരിപ്പിക്കുന്ന ലതാജി ആശാ ഭോസ്ലെ അനുസ്മരണ ഗാനമേള ദോ സിതാരോം കീ രാത് 6 മണി മുതൽ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. ഇന്ന് നന്ദി പ്രമേയ ചർച്ച പുനരാരംഭിക്കുന്നതിന് മുൻപായി സർക്കാരിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെക്കും. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ധവളപത്രം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ജില്ലകളിൽ കെ എസ് ആർ ടി സി സേവനം വിപുലമാക്കുന്നതിനെ കുറിച്ച് വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
3: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ MLA മാരുടെ യോഗമാണ് ചേർന്നത്. യോഗത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, മുൻമന്ത്രി കെ രാജൻ എന്നിവരുൾപ്പെടെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചു. വന്യജീവി ശല്യം രൂക്ഷമായ വയനാട്, ആറളം, കോതമംഗലം മേഖലകൾക്ക് അടിയന്തര മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇരുളത്ത് വിജയകരമായി നടപ്പാക്കിയ 3-tier ഡിഫൻസ് സിസ്റ്റം വന്യജീവി ശല്യം നേരിടുന്ന മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും ഷിബി ബേബു ജോൺ പറഞ്ഞു. കാട്ടുപന്നികളെ ഉപദ്രവകാരികളായ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്ന് യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ ശ്രദ്ധേയ പരിവർത്തനങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി

0: സംരംഭങ്ങൾ നടപ്പാക്കി. പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: രാജ്യത്തെ ബിസിനസ് നിയന്ത്രണ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പമാക്കുന്നതിനും സുസ്ഥിര പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തത്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞു. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നവീകരണത്തെ പരിപോഷിപ്പിച്ച് നിക്ഷേപാധിഷ്ഠിത വളർച്ച സാധ്യമാക്കി. 2016 വെറും 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം മാർച്ചിൽ അത് 223,000 ഉയർന്നു. നികുതിദായക സൌകര്യം ആധുനികവും സുഗമവുമാക്കുന്നതിന് ആദായനികുതി വകുപ്പ് 2021 ജൂണിൽ പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചു. 2017 രാജ്യം GST നടപ്പാക്കി.
0: റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകന യോഗം ചേരുന്നത്. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത DK ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി മാൽവിയ നഗർ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. ഇതിൽ 9 ഇന്ത്യക്കാരും 12 വിദേശികളും ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. 49 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹി തീപിടുത്ത സംഭവത്തിൽ UAE വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിർ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി T. ഫറാഷിന്റെ നേതൃത്വത്തിൽ 9-അംഗ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണ് കേസിനിടയാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഗവൺമെന്റ് കോളേജുകൾക്കും എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾക്കും താൽക്കാലിക നിയമനത്തിന് അധ്യാപകരെ കണ്ടെത്തുന്നതിനായാണ് സർവകലാശാല അധ്യാപക ബാങ്ക് രൂപീകരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യരായ അധ്യാപകരെ കണ്ടെത്തുന്നതിന് കോളേജുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആശയം നടപ്പാക്കുന്നത്. ഇതിനായി പ്രത്യേക പോർട്ടലിന് രൂപം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് അധ്യാപകരുടെ ആവശ്യമുണ്ടാകുന്ന പക്ഷം ഈ പോർട്ടലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാവും. UGC നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതയുള്ള ആർക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. വിവിധ വിഷയങ്ങളിൽ അധ്യാപക യോഗ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു അറിയിച്ചു.
0: പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. ലോകമെമ്പാടും യോഗയ്ക്ക് ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്ന് ഇതോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. USA, ജപ്പാൻ, നെതർലാൻഡ്സ്, ഒമാൻ, മൗറീഷ്യസ്, ഉഗാണ്ട, സാംബിയ, ശ്രീലങ്ക, നേപ്പാൾ, കെനിയ ഉൾപ്പെടെ 70-ലധികം രാജ്യങ്ങളിൽ നിന്ന് 400-ലധികം പേരാണ് 5 ദിവസത്തെ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോളിൽ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിലെത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ജൂൺ 28 പൾസ് പോളിയോ

0: പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5 താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2187 ബൂത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 27 മൊബൈൽ യൂണിറ്റുകളാണ് തുള്ളിമരുന്ന് നൽകുക. വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും പുകയില ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നിയന്ത്രിക്കുന്നതിന് കോഴിക്കോട്ട് ജില്ലാതല ഏകോപന യോഗം ചേർന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, കോട്ട്പ എൻഫോഴ്സ്മെൻ്റ് ഡ്രൈവ്, വിദ്യാലയങ്ങളിലും പരിസരത്തും ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണം തുടങ്ങിയവ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗം വിലയിരുത്തി. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. 2 ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
4: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ട്രെയിൻ ടൈം 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 9:45 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റു ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
3: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
6: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
7: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
9: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 303 പോയിന്റ് കുറഞ്ഞ് 74,346, നിഫ്റ്റി 77 പോയിന്റ് കുറഞ്ഞ് 23,405 ക്ലോസ് ചെയ്തത്. വിപണിയിൽ സ്വർണം വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. പവന് 114,560, വെള്ളി കിലോയ്ക്ക് 269,500, തങ്കം 10 ഗ്രാമിന് 148,400.
9: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
10: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
11: 2 വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
10: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
11: 2 വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
12: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
13: ബെനീസിയ ബാത്ത്വെയർസ്.
14: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
13: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
15: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: വി എ ചിദംബരനാഥ് എന്ന സംഗീത സംവിധായകനെയും അദ്ദേഹത്തിന് വേണ്ടി പാടിയ ഒരു ഗാനത്തെയും ഓർത്തെടുക്കുകയാണ് യേശുദാസ് എന്ന ഗായകൻ.
2: ഒരു കുടുംബത്തിലെ അംഗം പോലെ കഴിയുന്ന ഒരു സംഗീത സംവിധായകനാണ് ചിദംബരനാഥൻ. പക്ഷെ സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ അല്പം ആൾ മാറിപ്പോവും. ഇപ്പുറത്തോട്ട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും കൂടുകയും തമാശ പറയുകയും അങ്ങനെ ഒരു വ്യക്തിയാണ്. എല്ലാവരോടും അതെ. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു റൂമിൽ വന്ന് അവിടെ ഒരു ടെൻഷനുള്ള ഒരു സബ്ജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇദ്ദേഹം പ്രവേശിച്ച് കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ അവിടെ ചിരിയും ബഹളങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. സംഗീതത്തിലും അദ്ദേഹത്തിൻ്റെതായ തനതായ ഒരു രൂപമുണ്ടാക്കി പ്രശസ്തി ആർജിച്ചിട്ടുള്ള ആളാണ് ചിദംബരനാഥൻ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിൽ
3: ആറ്റുവഞ്ചിക്കടവിൽ വച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ, ആറ്റുവഞ്ചിക്കടവിൽ വച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ, കാറ്റു വന്നെൻ്റെ കരളിനുള്ളിൽ പാടി നിർത്തിയതെന്താണ്, പാടി നിർത്തിയതെന്താണ്. ആറ്റുവഞ്ചി കടവിലപ്പോൾ അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ, ആറ്റുവഞ്ചി കടവിൽ വച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
5: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
6: സുപ്രീംകോർട്ട് കേസസ് എന്ന ലോ റിപ്പോർട്ടറിന്റെ 2018 1 വോളിയം 761 പേജിൽ റിപ്പോർട്ട് ചെയ്ത് വന്ന വയാകോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന കേസില് ഒരു ചലച്ചിത്രത്തിന്റെ പ്രദർശനം സ്റ്റേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകളും അനുബന്ധ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം വിശദമായ വിശകലനത്തിന് വിധേയമാക്കിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ച നിയമ നിലപാട് പ്രസ്തുത കേസിന്റെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ പ്രസക്ത ഭാഗത്തിന്റെ ഏകദേശ മലയാള പരിഭാഷ ഇങ്ങനെ: ഇന്ത്യൻ ഭരണഘടനയുടെ 19 Clause 1 Sub-Clause A എന്ന അനുച്ഛേദത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സൃഷ്ടിപരവും സർഗാത്മകവുമായ ഉള്ളടക്കം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവ. എല്ലാ മൗലികാവകാശങ്ങളെയും പോലെ തന്നെ 19 Clause 1 Sub-Clause A എന്ന അനുച്ഛേദം വാഗ്ദാനം ചെയ്യുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന മൗലിക സ്വാതന്ത്ര്യവും അബ്സല്യൂട്ട് അല്ല. 19 അനുച്ഛേദത്തിന്റെ തന്നെ Clause 2 രേഖപ്പെടുത്തിയിട്ടുള്ള 9 grounds, അതിൽ ഏതെങ്കിലും ഒന്നിന്റെയെങ്കിലും പരിധിയിൽ ഉൾപ്പെടുന്ന വിധം പ്രസ്തുത മൗലിക സ്വാതന്ത്ര്യം വ്യക്തിയോ വ്യക്തികളോ ഉപയോഗിച്ചാൽ അത് മൗലിക സ്വാതന്ത്ര്യത്തിന്റെ അപകടകരമായ ദുരുപയോഗമായി കണക്കാക്കി അതിന്മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സർക്കാരിന് അധികാരമുണ്ട്. മേൽ പരാമർശിച്ച 9 grounds ഭരണഘടനയുടെ 19 Clause 2 കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള 9 grounds ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിന്റെ എങ്കിലും പരിധിയിൽ ഉൾപ്പെടുന്ന വിധമുള്ള ഉള്ളടക്കം ചലച്ചിത്രത്തിലുണ്ടെങ്കിൽ ആ ചലച്ചിത്രത്തിന് പൊതുപ്രദർശനം നിഷേധിക്കുവാൻ 1952 സിനിമാറ്റോഗ്രാഫ് നിയമത്തിന്റെ 5B എന്ന വകുപ്പും മറ്റ് അനുബന്ധ നിർദ്ദേശക ചട്ടങ്ങളും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടനയുടെ 19 Clause 2 എന്ന അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 9 grounds തന്നെയാണ് സിനിമാറ്റോഗ്രാഫ് നിയമത്തിന്റെ 5B എന്ന വകുപ്പിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു വകുപ്പിന്റെ എങ്കിലും പരിധിയിൽ വരുന്ന വിധമാണ് ചലച്ചിത്ര പ്രവർത്തകർ, ചലച്ചിത്ര നിർമ്മാതാക്കൾ തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചലച്ചിത്രത്തിന്റെ ഉള്ളടക്കം ഈ പറഞ്ഞ 9 groundsൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും പെടുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷന് അത്തരത്തിലുള്ള പോർഷൻ മാറ്റിയിട്ട് പ്രദർശിപ്പിക്കാനായിട്ട് നിർദ്ദേശിക്കാം, മാറ്റിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രദർശനത്തിനുള്ള സർട്ടിഫിക്കേഷൻ നൽകാം. അല്ല, അതിലെ കോണ്ടന്റ് മാറ്റങ്ങൾ വരുത്തിപ്പോലും പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷന് തോന്നുകയാണെങ്കിൽ പ്രദർശനാനുമതി നിഷേധിക്കുവാനും അധികാരവും ചുമതലയും ഉള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ. അത്തരത്തിൽ നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് മേൽപ്പറഞ്ഞ ഭരണഘടനാ നിയന്ത്രണങ്ങൾ ഭരണഘടനയുടെ 19 Clause 2 എന്ന അനുച്ഛേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ, അവയ്ക്ക് വിധേയമായി മാത്രം ചലച്ചിത്ര പ്രദർശനാനുമതി നൽകുന്ന സർട്ടിഫിക്കേഷൻ, അത് നൽകുവാൻ നിയമം അധികാരവും ചുമതലയും നൽകിയിട്ടുള്ള സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് പ്രദർശന യോഗ്യം എന്ന സർട്ടിഫിക്കേഷൻ നൽകിയ ചലച്ചിത്രങ്ങൾക്ക് സംസ്ഥാനങ്ങൾ പ്രദർശനാനുമതി നിഷേധിച്ചാൽ അത് ചലച്ചിത്ര നിർമ്മാതാക്കളുടെ, ചലച്ചിത്ര പ്രവർത്തകരുടെ മൗലിക സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിലെ 19 Clause 1 Sub-Clause A എന്ന അനുച്ഛേദം ഓരോ പൗരനും വാഗ്ദാനം ചെയ്യുന്ന മൗലിക സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ധാരാളം സുപ്രീംകോർട്ട് ജഡ്ജ്മെന്റ്സിൽ ഒന്നായ മേൽ പരാമർശിച്ച 2018

0: 2017 സുപ്രീം കോടതി വിധിക്ക് ശേഷം വീണ്ടും 2026 February 19 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയ അതുൽ മിശ്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന കേസിലും മേൽ പരാമർശിച്ച നിയമ നിലപാട് ഭരണഘടനയിൽ 19(2) എന്ന അനുച്ഛേദത്തിലെ കരുതൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സിനിമാറ്റോഗ്രാഫ് ആക്ടിലെ 5(b) എന്ന വകുപ്പനുസരിച്ച് പ്രസ്തുത നിയന്ത്രണങ്ങൾ ഒരു ചലച്ചിത്രത്തിന് ബാധകമാണോ അല്ലയോ എന്ന് ചലച്ചിത്രം മുഴുവനും കണ്ട ശേഷം അതിനായി നിയമം ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡായ സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ പരിശോധിച്ച ശേഷം സമൂഹത്തിൽ പ്രസ്തുത ചലച്ചിത്രം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റ് ഉൾപ്പെടെ അത്തരം നിയന്ത്രണങ്ങളുടെ പരിധിയിൽ വരുന്ന ഉള്ളടക്കം ചലച്ചിത്രത്തിലില്ല. ഭരണഘടനയുടെ 19(2) സിനിമാറ്റോഗ്രാഫ് നിയമത്തിന്റെ 5(b) എന്ന വകുപ്പിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന 9 ഗ്രൗണ്ട്സിൽ ഒരെണ്ണത്തിന്റെ പോലും പരിധിയിൽ വരുന്ന ഉള്ളടക്കം ചലച്ചിത്രത്തിലില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം പ്രദർശന യോഗ്യം എന്ന് സർട്ടിഫിക്കേഷൻ നൽകിയ ഒരു ചലച്ചിത്രത്തിന് അത് പ്രദർശിപ്പിച്ചാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും മറ്റുമുള്ള എക്സ്ക്യൂസസും കാരണങ്ങളും മുന്നോട്ട് വെച്ച് പ്രദർശനാനുമതി നിഷേധിക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്ന നിയമ നിലപാട് ആവർത്തിച്ചു വ്യക്തമാക്കി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2026 February 19 വിധി പ്രഖ്യാപനം നടത്തിയ അതുൽ മിശ്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന കേസിൽ. ചലച്ചിത്രം കണ്ട് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ച് നിർമ്മാതാക്കൾ പ്രസ്തുത നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചെന്ന് ഉറപ്പുവരുത്തി സിനിമാറ്റോഗ്രാഫ് നിയമത്തിലെ നിയമവ്യവസ്ഥകൾ കൃത്യമായി പാലിച്ച് ചലച്ചിത്രകാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഭരണഘടനാപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിയമം അധികാരപ്പെടുത്തിയിരിക്കുന്ന ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ചലച്ചിത്രം പ്രദർശനയോഗ്യം എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു ചലച്ചിത്രം കേരള സ്റ്റോറി 2 Goes Beyond എന്ന ചലച്ചിത്രം. പ്രസ്തുത ചലച്ചിത്രം പൊതുധാരണ വികലമാക്കിയേക്കും കമ്മ്യൂണൽ ഹാർമണിയെ പ്രതികൂലമായി ബാധിച്ചേക്കും എന്നൊക്കെ ആരോപിച്ച് പ്രസ്തുത ചലച്ചിത്രം കാണുക പോലും ചെയ്യാതെ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചിത്രം കണ്ട് മനസ്സിലാക്കുക പോലും ചെയ്യാതെ ആ ചലച്ചിത്രത്തിന്റെ പ്രദർശനം സ്റ്റേ ചെയ്യുവാനായി ഹൈക്കോടതിയെ സമീപിച്ച് ഒരു വ്യക്തി നേടിയ താൽക്കാലിക ഉത്തരവിനെതിരെ പ്രസ്തുത ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവായ വിപുൽ അമൃത്ലാൽ ഷാ ഫയൽ ചെയ്ത റിട്ടപ്പീൽ. ആ റിട്ടപ്പീലില് അദ്ദേഹം ഒരു ഇന്റർം ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ചലച്ചിത്രം കാണുകയോ അതിന്റെ ഉള്ളടക്കം എന്തെന്നും 19(1)(a) തനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം 19(2)(2) പറഞ്ഞിട്ടുള്ള സിനിമാറ്റോഗ്രാഫ് ആക്ടിന്റെ 5(b) എന്ന വകുപ്പിൽ പറഞ്ഞിട്ടുള്ള ഭരണഘടനാപരമായ നിയമപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തന്നെയാണോ താൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ ശ്രമിക്കുകയോ പോലും ചെയ്യാതെ ഫിലിം ബോർഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ തന്റെ ചലച്ചിത്രത്തിന്റെ പ്രദർശനം താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ജഡ്ജിന്റെ ഇടക്കാല ഉത്തരവ് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നും ആയതിനാൽ പ്രസ്തുത താൽക്കാലിക ഉത്തരവ് അസാധുവാക്കി തന്റെ ചലച്ചിത്രം ഭരണഘടനാ നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഉള്ളടക്കമെന്ന് ബോധ്യപ്പെട്ട് സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ പ്രദർശനാനുമതി നൽകിയ കേരള സ്റ്റോറി 2 Goes Beyond എന്ന തന്റെ ചലച്ചിത്രം പ്രദർശിപ്പിക്കുവാനുള്ള അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രസ്തുത ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവായ വിപുൽ അമൃത്ലാൽ ഷാ നൽകിയ ഇന്റർം ആപ്ലിക്കേഷൻ അത് അനുവദിച്ചുകൊണ്ടും കേരള സ്റ്റോറി 2 Goes Beyond എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനത്തിന്മേൽ ഏർപ്പെടുത്തിയ ഭരണഘടനാവിരുദ്ധമായ സ്റ്റേ ഒഴിവാക്കിക്കൊണ്ടും ചലച്ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിക്കൊണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതും സുപ്രധാനവുമായ 2 സുപ്രീം കോടതി വിധികളും അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള നിയമ നിലപാടുകളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈജി ലാഭ മഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
3: അതെ, മൈജി ലാഭ മഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
5: കേര സമൃദ്ധി വെളിച്ചെണ്ണ.

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.

1990 റിലീസായ കേളടി കൺമണി എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ പാട്ടാണ് നിങ്ങൾ കേട്ടത്. ഇന്ത്യയിലെ മിക്ക നായക നടന്മാരുടെയും ആലാപന ശബ്ദമായിരുന്ന എസ് പി ബാലസുബ്രഹ്മണ്യം താൻ മുഖ്യവേഷമണിഞ്ഞ കഥാപാത്രത്തിനു വേണ്ടി ശബ്ദഭാവങ്ങൾ നൽകിയ അപൂർവ ഗാനമാണ് ഇത്. പാട്ടിന്റെ അനുപല്ലവിയും ചരണവും ഒറ്റ ശ്വാസത്തിൽ പാടി എന്നതിനാൽ മൂച്ചിവിടാ പാട്ട് എന്ന പേരിൽ പ്രശസ്തമാണ് ഈ ഗാനം. സഹോദരങ്ങൾ ചേർന്നൊരുക്കിയ പാട്ടാണെന്ന സവിശേഷതയും ഈ പാട്ടിനുണ്ട്. പാട്ടെഴുതിയത് ഗംഗൈ അമരൻ, സംഗീതം ഇളയരാജ. ഇന്ന് ജൂൺ 4 എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ജന്മദിനം.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
6: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇനി കാഴ്ച ക്ലിയർ ആകും.
7: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഹാപ്പി ആൻഡ് ഇൻ ഗുഡ് ചിയർ. ലെറ്റ് അസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈസ് ആൻഡ് കോൺഫിഡൻസ്. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അനായാസമായി ആത്മവിശ്വാസത്തോടെ നമുക്ക് ആശയവിനിമയം നടത്താം. പരസ്പരം അഭിവാദ്യം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ലെറ്റ് അസ് ബിഗിൻ വിത്ത് ഗ്രീറ്റിംഗ് വൺ അനാദർ. ഐ ബിഗാൻ വിത്ത് ഹെല്ലോ, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഗ്രീറ്റിംഗ് വെൻ പീപ്പിൾ മീറ്റ്. ആളുകൾ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും പൊതുവായി ഉപയോഗിക്കുന്ന അഭിവാദ്യമാണ് ഹെല്ലോ, HELLO, ഹെല്ലോ. ഒരാളെ ആദ്യമായി കണ്ടുമുട്ടുന്നു, ആദ്യം തന്നെ എന്താണ് പറയുക? വാട്ട് ടു ബി സേ വെൻ വി മീറ്റ് സംവൺ? ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യണം. ഗ്രീറ്റ് വിത്ത് എ സ്മൈൽ. ഹെല്ലോ എന്നും ഹായ് എന്നും അഭിവാദ്യം ചെയ്യാം. യു കെൻ ഗ്രീറ്റ് വിത്ത് എ ഹെല്ലോ ഓർ ഹായ്. ഹെല്ലോ എന്ന് പറയുമ്പോൾ ഹായ് എന്നതിനേക്കാൾ ഔപചാരികത ഒരൽപ്പം കൂടുതലാണ്. ഹായ് അനൗപചാരികമായ ഒരു അഭിവാദ്യമാണ്. ഹെല്ലോ ഇസ് എ ബിറ്റ് മോർ ഫോർമൽ വെൻ കമ്പയർഡ് ടു ഹായ്. ഹായ് ഇസ് യൂസ്ഡ് ഇൻഫോർമലി. ആശയും അജയും ആദ്യമായി കണ്ടുമുട്ടുന്നു, അവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കാം. ലെറ്റ് അസ് ലിസൺ ടു ദിസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ആശ ആൻഡ് അജയ്. ഹെല്ലോ.
9: ഹെല്ലോ.
8: മൈ നെയിം ഇസ് ആശ. What is your name?
9: Nice to meet you, Asha. My name is Ajay.
8: Glad to meet you, Ajay. In these exchanges, instead of my name is Asha, I am Asha can also be used. Similarly, I am Ajay can be said in place of my name is Ajay. ഇപ്പോൾ പറഞ്ഞ സംഭാഷണങ്ങളിൽ മൈ നെയിം ഇസ് ആശ എന്ന് പറയുന്നതിന് പകരം ഐ എം ആശ എന്നും പറയാം. അതുപോലെ തന്നെ ഐ ആം അജയ് എന്നും പറയാവുന്നതാണ്. ഇപ്പോൾ കേട്ടത് ഒരു ഔപചാരികമായ സംഭാഷണം അഥവാ ഫോർമൽ കോൺവെർസേഷൻ ആണ്. ഫോർമൽ രീതിയിലുള്ള മറ്റൊരു സംഭാഷണം കേൾക്കാം. ഹലോ, ഹൗ ഡു യു ഡു?
9: ഹലോ, ഹൗ ഡു യു ഡു?
8: ഐ എം ആശ. May I know your name, please?
9: Glad to meet you, Asha. I am Ajay.
8: Pleasure to meet you, Ajay. May I know your name, please? എന്നതിനു പകരം could you please tell me your name എന്ന് പറയാം. Pleasure to meet you. Glad to meet you. Nice to meet you. Pleased to meet you. എന്നൊക്കെ പറയാവുന്നതാണ്. ഈ സംഭാഷണത്തിൽ how do you do എന്നൊരു പ്രയോഗം ശ്രദ്ധിച്ചിരുന്നു. ഇത് ഒരു ട്രഡീഷണൽ അഥവാ പരമ്പരാഗതമായ അഭിവാദന രീതിയാണ്. ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചും ഹൗ ഡു യു ഡു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ഹവ് ഗെയിൻഡ് മോർ കോൺഫിഡൻസ് ടു ഗ്രീറ്റ് പീപ്പിൾ ഇൻ എ ഫോർമൽ മാനർ വിത്ത് എ ഹെല്ലോ. സ്പെല്ലിംഗ് ആൻഡ് പ്രൊണൗൺസിയേഷൻ. ഇന്ന് കേട്ട ചില വാക്കുകളുടെ സ്പെല്ലിംഗും ഉച്ചാരണവും ഒന്ന് ശ്രദ്ധിക്കാം.

0: FORMAL ഫോമൽ, ഫോർമൽ അല്ല ഫോമൽ. ഇവിടെ ആർ സൈലൻ്റാണ്, ഔപചാരികം എന്ന അർത്ഥം. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഫോമൽ, IFORMAL. ഇൻഫോമൽ എന്നാൽ അനൗപചാരികം.
1: You are listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: മൂത്രതടസ്സം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടയ്ക്കൽ BPSV ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വിനോദ് ആർ വാര്യർ.
6: പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ കാണുന്ന ഒരു പ്രശ്നമാണ് മൂത്രതടസ്സം അഥവാ യൂറിനറി ഹെസിറ്റൻസി. മൂത്രമൊഴിച്ചു തുടങ്ങാനോ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇത്. ഏത് പ്രായക്കാരിലും മൂത്രതടസ്സം വരാമെങ്കിലും പ്രായാധിക്യമുള്ളവരിലാണ് ഇത് അധികമായി കാണുന്നത്. ഈ അവസ്ഥ എപ്പോഴും വളരെ സീരിയസ് ആയത് അല്ല. എന്നാൽ മൂത്രം പോവാതിരിക്കുന്ന അവസ്ഥ അഥവാ യൂറിനറി റിറ്റൻഷൻ വന്നാൽ അത് അപകടകരമായേക്കാം. മൂത്രതടസ്സത്തിന് പല കാരണങ്ങളുമുണ്ട്. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാണ് പ്രധാന കാരണം. ഇതുകൂടാതെ സ്ത്രീകളിലും പുരുഷന്മാരിലും മൂത്രസഞ്ചിയുടെ പേശികളുടെ തകരാറ്, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, ഇൻഫെക്ഷനുകൾ, ചില ശസ്ത്രക്രിയകൾ, ചിലതരം മരുന്നുകൾ, ക്യാൻസർ ട്യൂമർ എന്നിവ അപാനവാദത്തിൻ്റെ ശരിയായുള്ള ഗതിയെ തകരാറിലാക്കി മൂത്രതടസ്സത്തിന് കാരണമാക്കും. പബ്ലിക് ടോയ്ലറ്റിൽ പോകുമ്പോൾ മറ്റുള്ളവരുടെ സാന്നിധ്യം കാരണം മൂത്രമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. ഷൈ ബ്ലാഡർ സിൻഡ്രോം എന്ന് പറയുന്ന ഈ അവസ്ഥ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണമല്ല. വീട്ടിൽ വെച്ച് പെട്ടെന്ന് മൂത്രതടസ്സം അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടണം. അത് ലഭ്യമാകുന്നതുവരെ ചൂടുവെള്ളം നിറച്ച കുപ്പി നാഭിക്ക് താഴെ വയ്ക്കുന്നതും ധാന്വന്തരം തൈലം പുരട്ടി അടിവയർ പതുക്കെ വട്ടത്തിൽ മസാജ് ചെയ്യുന്നതും ഏലക്കാ വെള്ളം ഇളം ചൂടോടെ അല്പാൽപമായി കുടിച്ചിറക്കുന്നതും ഫലപ്രദമാകാറുണ്ട്. അതിനുശേഷം അപാനവാദഗതി നേരെയാകാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതും ഈ അവസ്ഥയ്ക്ക് കാരണമായേക്കാവുന്ന കഫപിത്ത മേധോദുഷ്ടിയെ മാറ്റുന്ന ചികിത്സകളുമാണ് ആയുർവേദത്തിൽ ചെയ്യാറുള്ളത്.
5: മൂത്രതടസ്സം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോട്ടയ്ക്കൽ BPSV ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വിനോദ് ആർ വാര്യർ.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
8: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
7: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
8: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
9: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
10: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
9: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
10: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
11: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
12: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
13: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
11: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
14: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
15: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ്.

0: എപ്പോഴും എന്റെ ചോയ്സ്.
1: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
0: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. പി എൽ എൽ സി പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം, കെ കെ പ്രകാശിന്റെ രചനയ്ക്ക് കെ വി ജോബിന്റെ ഈണം, നാടകം സുന്ദരമായ ഭൂമി.

0: നിങ്ങൾ കേട്ടത് പി എൽ എൽ സി പാടിയ ഗ്രാമഫോൺ നാടകഗാനം, നാടകം സുന്ദരമായ ഭൂമി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
10: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
11: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: കേരളത്തിലെ സ്വകാര്യ ബസ് യാത്രകളിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ചില്ലറ പൈസയുടെ പേരിലും കൺസെഷൻ കാർഡിന്റെ സാധുതയുടെ പേരിലും ബസ്സുകളിൽ അരങ്ങേറുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് ഇനി പരിഹാരമാകുന്നു. വിദ്യാർത്ഥി യാത്രകൾ പൂർണമായും സ്മാർട്ടാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ കൺസെഷൻ കാർഡുകൾ വരുമ്പോഴുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ശ്രദ്ധയിലാദ്യം മുൻ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ മുഹമ്മദ് നജീബ്.
2: കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിലും നൽകുന്ന സ്വകാര്യ ബസ്സുകളിലെ കൺസെഷന് ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് ഏർപ്പെടുത്തുന്നതിനുള്ള തീരുമാനം ഉപകാരപ്രദമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഐഡന്റിറ്റി കാർഡ് അവരുടെ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ യാത്ര കൺസെഷന് വേണ്ടിയുള്ള ഐഡന്റിറ്റി കാർഡ് കൊണ്ടു നടക്കുമ്പോൾ പലപ്പോഴും അവർ സൂക്ഷിക്കുന്ന പുസ്തകം എടുക്കാതെ വരികയോ അല്ലെങ്കിൽ അവർ മിസ്പ്ലേസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യാത്രക്ക് മുഴുവൻ ടിക്കറ്റ് എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ യാത്ര ബുദ്ധിമുട്ടാകുകയൊക്കെ ചെയ്യുന്ന അവസരം പലപ്പോഴും വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് വരെ കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ ബസ് ജീവനക്കാരോ അല്ലെങ്കിൽ ബസ് ഉടമകളോ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അനർഹരായ ആൾക്കാർ, പ്രത്യേകിച്ച് ഈ കോളേജ് പ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെയും വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പോലും പലപ്പോഴും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടോ മറ്റോ ഇത്തരം സൗജന്യങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥയും അവര് അപൂർവമായിട്ടെങ്കിലും നേരിടാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷമങ്ങളൊന്നും ബസ് ജീവനക്കാർക്കും ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് കുറെ കൂടി മൊബൈൽ ഫോൺ എന്തായാലും ഇന്നത്തെ കാലത്ത് എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്ന, മുതിർന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇലക്ട്രോണിക് ഐഡന്റിറ്റി കാർഡ് ഒരു നല്ല തീരുമാനം തന്നെയാണ്. പ്രായോഗികമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ജോലിഭാരം വളരെയധികം വർദ്ധിപ്പിക്കുന്ന തരത്തില് ഒരു വലിയൊരു എണ്ണം വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റി കാർഡ് വെരിഫൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം അതിൽ വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു കാര്യം പുതുതായതുകൊണ്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിലവിൽ വരുന്നത് വരെ സാധാരണ കാർഡ് ഉപയോഗിക്കാൻ പറ്റും എന്നത് കാരണം കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വിദ്യാർത്ഥികൾക്കോ അതുപോലെ തന്നെ ബസ് ജീവനക്കാർക്കോ ഉണ്ടാവില്ല എന്നും പ്രതീക്ഷിക്കാം.
1: കൺസെഷൻ ബുക്കിന്റെ പരിഭവങ്ങളും യാത്രാ വഴികളിലെ തർക്കങ്ങളും മാറി ഡിജിറ്റൽ കാർഡുകൾ വരുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ ഷമീം അഹമ്മദ് ശ്രദ്ധയോട്.
3: വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഡിജിറ്റൽ കൺസെഷൻ കാർഡ് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്നത്. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥി കൺസെഷനുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ നിരന്തരമായി കാണാറുണ്ട്. കാർഡ് പാസുകൾ മറന്നു പോവുകയോ കേടുവരികയോ ചെയ്താൽ ബസ് ജീവനക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് കാർഡ് കാണിക്കാൻ കുട്ടികൾക്ക് പറ്റാതെ വരികയും തർക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. അതുപോലെ പാസുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും സാധിക്കുമെന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. കോഴ്സ് കാലാവധി പൂർത്തിയാക്കിയ ശേഷം പാസുകൾ ഉപയോഗിക്കുന്നത് തടയാനും ഇതുകൊണ്ട് സാധിക്കുന്നു. ഇത്തരം സംഘർഷങ്ങൾ നിരന്തരമായി ഇടപെടേണ്ടി വരുന്ന അധ്യാപകർക്കും ഈ തീരുമാനം ഏറെ ആശ്വാസകരമാണ്. വിദ്യാർത്ഥികൾ സ്ഥാപന മേധാവിക്ക് അപേക്ഷ സമർപ്പിക്കുകയും സ്ഥാപന മേധാവി പരിശോധിച്ച് RTOയുടെ MVD ലീഡ്സ് ആപ്പ് വഴി സമർപ്പിച്ച് RTO അംഗീകരിക്കുന്നതോടുകൂടി ഈ കാർഡ് നിലവിൽ വരുന്നു. ഡിജിറ്റൽ കാർഡിലെ QR കോഡ് വഴി കുട്ടികളെ കൃത്യമായി അഡ്രസ്സും സ്ഥാപന വിവരങ്ങളും അറിയാമെന്നതും പലതരത്തിലും ഉപകാരപ്രദമാണ്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരുടെ വിവരങ്ങൾ എളുപ്പം മനസ്സിലാക്കാനും QR കോഡ് പരിശോധിക്കുമ്പോൾ സാധ്യമാകുന്നു. KSRTC നിലവിലുള്ള ഡിജിറ്റൽ സംവിധാനം സ്വകാര്യ ബസ്സുകളിൽ നിലവിൽ വരുമ്പോൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആശ്വാസകരമാകും എന്നുള്ളത് സന്തോഷകരമാണ്.
1: യാത്രാ വഴികളിലെ ദിനം പ്രതിയുള്ള സംഘർഷങ്ങൾക്കൊടുവിൽ വിരിയുന്ന ഈ ഡിജിറ്റൽ സൗഹൃദം ബസ് വ്യവസായത്തിനും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഗുണം ചെയ്യും. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ.
4: വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന ഈ ഡിജിറ്റൽ കാർഡ് ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഉപകാരപ്രദമാണ്. അതിന്റെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല്, ഇപ്പോ വിദ്യാർത്ഥികൾ എന്ന വ്യാജേനെ വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ വരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകളൊക്കെ ഉണ്ടാക്കി ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ജീവനക്കാർ

അത്തരം ആളുകളുമായിട്ട് പിന്നെ സംസാരിക്കുമ്പോ വ്യാജ കാർഡിന് കൺസെന്റിന് അനുവദിക്കാതിരിക്കുമ്പോ ഇവിടെ വലിയ ബഹളവും അതുമായി സംഘർഷമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിജിറ്റൽ കാർഡ് നടപ്പിലാക്കിയാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉപകാരമാണ്. അപ്പോ വ്യാജന്മാരുണ്ടാവില്ല. ഈ കാർഡ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ എത്രയാണോ ആ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ എണ്ണവും അവരുടെ പേരും അഡ്രസ്സും ഒക്കെ RTOഫീസിൽ ഹാജരാക്കി RTOഫീസിൽ നിന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ശരിയായ വിധത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ടോ മാത്രം RTOമാർ കാർഡ് അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാർഡ് അനുവദിച്ചാൽ ഒരു ജില്ലയിൽ എത്ര കാർഡ് അനുവദിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനും കഴിയും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ എപ്പോഴും സർക്കാരിനോട് പറയുന്ന ഒരു കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നതിന്റെ പേരിൽ KSRTCക്ക് സർക്കാർ വലിയ തുക നൽകാറുണ്ട്. അതേപോലെ ഞങ്ങളുടെ ബസ്സിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയെന്ന് ഓരോ RTOഫീസിലും അറിയാൻ കഴിയും. അതിന്

0: സർക്കാരിനോട് പറയുന്ന ഒരു കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നതിന്റെ പേരിൽ കെ എസ് ആർ ടി സിക്ക് സർക്കാർ വലിയ തുക നൽകാറുണ്ട്. അതേപോലെ ഞങ്ങളുടെ ബസ്സിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയെന്ന് ഓരോ ആർ ടി ഓഫീസിലും അറിയാൻ കഴിയും. അതിന് അത്തരം വിദ്യാർത്ഥികൾക്ക് തത്തുല്യമായ ഒരു നഷ്ടം എന്ന നിലക്ക് ഒരു തുക വേണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതായിരുന്നു. അതിനും ഒരു ഉപകാരപ്രദമാവും എന്നാണ് ഞങ്ങൾ ഇതിന് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ഈ ഡിജിറ്റൽ കാർഡ് സമ്പ്രദായം വളരെയധികം ഉപകാരപ്രദമാവും.
1: കൺസെഷൻ ബുക്കിന്റെ പേരിലുള്ള നാണക്കേടുകൾക്കും തർക്കങ്ങൾക്കും ഇനി വിട. ഈ സ്മാർട്ട് മാറ്റം ഞങ്ങളുടെ യാത്രാ വഴികളെ കൂടുതൽ സുരക്ഷിതമാക്കും. ശ്രദ്ധയിലൂടെ രണ്ട് വിദ്യാർത്ഥിനികളുടെ പ്രതികരണങ്ങൾ കേൾക്കാം.
2: എന്റെ പേര് മറിയം, ഞാൻ ജി വി എച്ച് എസ് എസ് മേപ്പയൂരില് നയൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. എസ് ടി കാർഡ് വിദ്യാർത്ഥികള് പാസ് വഴിയാണ് ഇത്രയും കാലം പ്രൈവറ്റ് ബസ്സിലായാലും കെ എസ് ആർ ടി സി ബസ്സിലായാലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്. അതായത് ഇത് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് കണ്ടക്ടറും ആയിട്ടുള്ള ഒരുപാട് തർക്കങ്ങളിലേക്കും ഇത് എത്തിക്കുന്നുണ്ട്. ഇത് ഡിജിറ്റലിലേക്ക് മാറ്റുന്ന സമയത്ത് അതിൽ നമുക്ക് കാർഡ് നഷ്ടപ്പെട്ടാലും വിവരങ്ങൾ നഷ്ടമാകില്ല. അതേപോലെ തന്നെ വ്യാജ എസ് ടി കാർഡുകളുടെ ഉപയോഗം കുറയും. പുതുക്കുകയാണെങ്കിൽ പോലും നമുക്കത് എളുപ്പമാകാനായിട്ട് സാധിക്കും. സ്കൂൾ കോളേജ് ഒക്കെ മാറുമ്പോൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അത് സൗകര്യമുണ്ടാക്കും. പരിശോധന വേഗത്തിൽ കൃത്യതയോടെ കൂടി നടത്താനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ള ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഈ ഫോണിലൂടെ മാത്രമാണ് ഇത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലും മൊബൈൽ ഫോണ് ഉണ്ടാകില്ല. ആ സന്ദർഭങ്ങളിൽ നമുക്ക് ക്യു ആർ കോഡിന്റെ ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകും. അത് സ്കാൻ ചെയ്യുന്ന വഴി കണ്ടക്ടർക്ക് അതിന്റെ ഡീറ്റെയിൽസ് മുഴുവനായി ലഭിക്കുന്നതായിരിക്കും. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും. അതായത് ഈ ഒരു പുതിയ തലമുറയിൽ ഇത് എന്തായാലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
3: ഞാൻ ആര്യനന്ദ, പി ജി വിദ്യാർത്ഥിനിയാണ്. ഡിജിറ്റൽ കൺസെഷൻ കാർഡ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾക്ക്. കാരണം സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പം അവർ ഈ സ്കൂൾ യൂണിഫോം ധരിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു പേരിൽ അവർക്ക് എപ്പോഴും കൺസെഷൻ കിട്ടുന്നത് കാണാറുണ്ട്. പക്ഷെ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ കളർ ഡ്രസ്സാണ് ധരിക്കുന്നത്. മാത്രവുമല്ല സ്കൂളിന്റെ ടൈമിംഗ് പോലെയല്ല ഞങ്ങൾക്ക് ടൈമിംഗ് വരുന്നത്. ഞങ്ങൾക്ക് ചില ദിവസം നേരത്തെ ഇറങ്ങാൻ പറ്റാറുണ്ട്, ചില ദിവസങ്ങളിൽ ഞങ്ങൾ ലേറ്റ് ആവാറുണ്ട്. ചില ഹോളിഡേയ്സിലും ഞങ്ങൾക്ക് ക്ലാസ്സും ലാബും ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾ കൺസെഷന് വേണ്ടി ചോദിക്കുമ്പം അവർക്ക് പറയാൻ 100 ന്യായങ്ങളാണ്. പിന്നെ എപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കാർഡ് ഉള്ളതാണെന്ന് എന്താ ഉറപ്പ്, ഇങ്ങനെ ഒരു കാർഡ് ആർക്ക് വേണമെങ്കിലും സീലടിച്ചുണ്ടാക്കാലോ എന്നിങ്ങനെയുള്ള ചോദ്യം എപ്പോഴും ഞങ്ങൾ കേൾക്കാറുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്നും തോന്നിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഡിജിറ്റൽ കൺസെഷൻ കാർഡ് എന്ന് പറയുന്ന ഒരു കാര്യം വരികയാണെങ്കിൽ അത് നമ്മുടെ സ്കൂളും കോളേജും എം വി ഡിയും ഓതറൈസ് ചെയ്ത് വിടുന്നതുകൊണ്ട് തന്നെ അതിന്റെ വാലിഡിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. മാത്രവുമല്ല ഇപ്പോൾ ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പോൾ നമുക്കത് കൊണ്ടു നടക്കാനാണെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിലും എല്ലാവർക്കും അതൊരു സൗകര്യപ്രദമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
1: ഡിജിറ്റൽ കൺസെഷൻ കാർഡുകൾ കേവലം ഒരു സാങ്കേതികത മാത്രമല്ല, വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന്റെയും സൗഹൃദത്തിന്റെയും പുതിയൊരു യാത്രാ സംസ്കാരത്തിന്റെയും തുടക്കമാണ്. നമ്മുടെ മക്കളുടെ വിദ്യാലയ യാത്രകൾ കൂടുതൽ സുരക്ഷിതവും ആത്മവിശ്വാസമുള്ളതുമായി മാറട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇതോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
4: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
5: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി. ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: മലയമാരുതം 16-ാമത്തെ മേളകർത്ത രാഗമായ ചക്രവാകത്തിന്റെ ജന്യമാണ്.

0: चंदन का एहसास।
1: नूरा हाउस लोन्स राग परागम സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ.

0: ഇത്രയും ഭാഗം പ്രഭാതരാഗമായ രേവഗുപ്തിയുമായ ഒരു ചെറിയ സാമ്യമുള്ളതുകൊണ്ട് ഒരു പ്രഭാതരാഗത്തിൻ്റെ ഫീലൊക്കെ ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ അത്തരം സിറ്റുവേഷനിലുള്ള ഗാനങ്ങൾ ഒരുപാട് ഈ രാഗത്തിലുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്
1: ഉഷാകിരണങ്ങൾ
0: എന്ന് തുടങ്ങുന്ന ഗാനം 1977 പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനമാണത്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9 2 8 7 2 2 2 3 3 0.
1: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: '1982 പുറത്തിറങ്ങിയ ആട്ടോരാജ എന്ന തമിഴ് ചിത്രത്തിലെ ഒന്നൊഴികെ മുഴുവൻ ഗാനങ്ങൾക്കും സംഗീതം നൽകിയത് ശങ്കർ ഗണേഷ് ആയിരുന്നെങ്കിലും ഒരു ഗാനം മാത്രം ഇളയരാജയുടെ കൈകളിലെത്തി. ചിത്രം പുറത്തിറങ്ങിയതോടെ ഈ ഗാനം തമിഴിൽ ഒരു സൂപ്പർ ഹിറ്റായി മാറി. ഇതിൽ ആകൃഷ്ടനായ സംവിധായകൻ ബാലു മഹേന്ദ്ര ഇതേ ഈണം തന്റെ ഓളങ്ങൾ എന്ന മലയാള ചിത്രത്തിൽ ഉൾക്കൊള്ളിക്കാൻ ഇളയരാജയോട് ആവശ്യപ്പെട്ടു. അത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മെലഡികളിൽ ഒന്നായി മാറി. പിന്നീട് തെലുങ്കിലും ഹിന്ദിയിലും ഇതേ ഈണത്തിൽ ഗാനങ്ങൾ പിറന്നു. ഭാഷാഭേദങ്ങളെ മറികടന്ന ഇളയരാജ മാജിക്. തമിഴിൽ പുറത്തിറങ്ങിയ ഗാനം എസ് ജാനകിക്കൊപ്പം ആലപിച്ചത് ഇളയരാജ തന്നെ. ഗാനങ്ങൾ എഴുതിയത് പ്രശസ്ത കവി പുലമൈ പിത്തൻ.

0: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല,
1: രചന ഫഹദ് റാസ,
0: സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
7: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
8: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
9: HNK യൂറോളജി സെന്റർ,
10: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
11: പാണ്ഡ്യാലക്കല സേവിച്ചക്കന്റെ പെട്ടിയിൽ കൂടോത്രമാണ്. അത് ചെന്ന് തുടർന്നോടത്തല്ല ആള് ചാവും. അയാൾ വഞ്ചി കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ.
12: ആ നേരത്ത് കുഞ്ഞുട്ടി ഭ്രാന്തനാണെന്ന് തീർപ്പ് കൽപ്പിക്കാൻ മറ്റൊരു തെളിവും വേണ്ടി വന്നില്ല. അതുകൊണ്ടാണല്ലോ അപ്പോൾ തന്നെ അയാളെ ലോക്കപ്പിൽ നിറക്കിവിട്ടത്. മനുഷ്യരുടെ ചിന്തകൾ യുക്തി കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടത് എന്തുകൊണ്ടാകും? ബെഞ്ചമിൻ ആലോചിച്ചുപോയി. എന്നിട്ട് അയാൾ പിന്നെ എവിടെ നിന്നാണ് ശ്രാങ്ക് കണ്ടുപിടിച്ചത്? വിശന്ന് ജാകാറായ നിലയിൽ കടപ്പുറത്ത് കിടക്കിയിരുന്നു. ഞാനവന് ചോറ് മേടിച്ചു കൊടുത്തിട്ടാണ് ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഒരു വട്ടം കൂടി അയാൾ നടന്നതെല്ലാം വിവരിച്ചു. ഈ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ തന്റെ വിദ്യാഭ്യാസവും മുൻവിധികളും തന്നെ തടസ്സമായി തീരുമെന്ന് ബെഞ്ചമിന് തോന്നി. മറ്റൊരു കോണിലൂടെയാണ് ഈ കേസിനെ സമീപിക്കേണ്ടത്.
11: ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളീ പോലീസുമുറ ചോദ്യം കൊണ്ട് ചെന്ന കുഞ്ഞിട്ടി കമാന്ന് മിണ്ടൂല. ഉണ്ണിച്ചക്കൻ സാറിനെ പോലുള്ള ഒരിക്കൽ അത് പറ്റൂ. അങ്ങേരിക്കൊരു പ്രത്യേകനേക്കുണ്ട്.
12: ഉണ്ണിച്ചക്കനെ ഇയാൾ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത്? ചോദിക്കാൻ മടിച്ച ചോദ്യം അവസാനം ബെഞ്ചമിൻ മുന്നോട്ട് വച്ചു.
11: ഞാനും അത് പറയാനിരിക്കായിരുന്നു. അങ്ങേരവിടെ പോയി, ഞാൻ കരുതി ലീവ് ആയിരിക്കുമെന്ന്.
12: ആ, ലീവ് തന്നെയാണ്. വരുടനെ. ബാവുക്കുട്ടി ശ്രാങ്ക് അത്ര വിശ്വാസമില്ലാതെ അയാളെ നോക്കി.
11: ബെഞ്ചമിൻ പോകാനായി പതുക്കെ എണീറ്റു. ഈ കറുപ്പന്റെ വീട് എവിടാണ് ശ്രാങ്കേ?
12: ഇപ്പം അങ്ങോട്ട് പോകണ്ട സാറേ. പുള്ളിക്കാരൻ ആസ്പത്രി കയറ്റി, പനി പിടിച്ച് വിളിവുപോയി.
11: പിച്ചുമ്പേയും പറയാൻ തുടങ്ങിയപ്പാ കാലത്തെ അയാക്കടെ മോഹം വിളിച്ച് വണ്ടിയുമായിട്ടൊന്ന് ചെല്ലണമെന്നും പറഞ്ഞു. ഇനിയൊരു രണ്ടു ദിവസം കഴിയാതെ നോക്കണ്ട.
12: കുഞ്ഞിട്ടിയെ തിരഞ്ഞ് കുറേ ചുറ്റിത്തിരിഞ്ഞ് സ്റ്റേഷനിൽ മടങ്ങിയെത്തിയപ്പോൾ കൊർണേലി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
11: എന്റെ മോൻ ദേവസീനെ കാണാനില്ല സാറേ, ഒരാഴ്ചയായി.
12: ഒരിക്കൽ കൊട്ടോടിയേറ്റ് റോഡിന്റെ നടുക്ക് വന്ന് കടന്നിട്ട് ഞാനവനെ പൊക്കിയതാണ് സാറേ. ഒരു രക്ഷയുമില്ലാത്ത കേസാണ്.
11: ഒറ്റക്കൊമ്പനത് പറഞ്ഞപ്പോ കൊർണേലി വിഷമത്തോടെ ഇടയിൽ കയറി പറഞ്ഞു.
12: കുറച്ച് ദിവസമായിട്ട് അവൻ കുടിക്കാറില്ലായിരുന്നു. ആ കാപ്പിരിത്തറയിൽ കിടപ്പായിരുന്നു. പിന്നെ ഒരു ദിവസം രാത്രി പട്ടീനെ പോലെ ഓലിയിടാൻ തുടങ്ങി. ഞങ്ങൾ ശരിക്കും പേടി.

0: ഇടിച്ചുപോയി. അത് വീപ്പക്കണക്കിന് കൊട്ടുവടി കയറ്റിയിട്ടാണോ? വട്ടായിട്ടുണ്ടാവും. ചിരിച്ചാസ്വദിച്ചുകൊണ്ട് ഒറ്റക്കൊമ്പനത് പറഞ്ഞപ്പോ കൊർണേലിയുടെ മുഖത്ത് സങ്കടം പരന്നു. കൊർണേലി, അകത്തേക്ക് വാ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ബെഞ്ചമിൻ അയാളെയും കൂട്ടി തന്റെ മുറിയിലേക്ക് പോയി. അയാളോടൊരു പോലീസുകാരനെ പോലെയല്ല സംസാരിക്കേണ്ടതെന്ന് മനസ്സിൽ കണക്കുകൂട്ടി. രണ്ട് തലമുറകളിലായി അവരുടെ തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസസംബന്ധമായ സങ്കീർണതകളെ യുക്തിഭദ്രമായ ചോദ്യങ്ങൾ കൊണ്ട് നേരിട്ടാൽ കൊർണേലിയിൽ നിന്നൊന്നും കിട്ടാനിടയില്ല. മുറിയിലിരുന്ന കൊർണേലി വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. പേടിയോടെ അയാൾ പറഞ്ഞു, ഇതിപ്പോ രണ്ടാമത്തെ ആളാണ് ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് കാണാണ്ടാകണത്. കുഴപ്പം വല്ലതും ഉണ്ടാകുമോ സാറേ? ദേവസിക്ക് ആത്മഹത്യാ പ്രവണത വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല സാറേ, അവൻ ചാരായം കുടിക്കുമായിരുന്നു. കുടിച്ചില്ല അവനോളം പാവം വേറെയില്ല. അവൻ കല്യാണം കഴിച്ചതാണോ? അല്ല സാറേ, പലവട്ടം നിർബന്ധിച്ചിട്ടും കേട്ടില്ല. തനിക്ക് തിന്നാൻ തവിടില്ലാത്തപ്പോഴാ പന്നീനെ വളർത്തണമെന്നെന്നും പറയുമായിരുന്നു. അയാൾക്ക് ശത്രുക്കൾ വല്ലതും? കുടിച്ചാലും അവൻ ആരോടും വെക്കിട്ട് കയറാറില്ലായിരുന്നു. എന്റെ അറിവിൽ ആരോടും ശത്രുത അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ സാധാരണ ചെറുപ്പക്കാരിൽ കാണാത്തത്? ഇത്തിരി നേരം ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു, അവസാനമൊക്കെ ആയപ്പാ ചെക്കൻ ഉറക്കമുണ്ടായിരുന്നില്ല. പാതിരാക്ക് മൂത്രമൊഴിക്കാനായിട്ട് എണീക്കുമ്പോ അവൻ കണ്ണും മിഴിച്ച് ഇരട്ടത്തോട്ട് നോക്കിയിരിക്കുമായിരുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ടില്ലേ? എപ്പോഴും ചോദിക്കും, ഒന്നും മിണ്ടൂല. നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് ആദ്യം പോയത് സേവ്യറാണ്. അയാള് സെമിത്തേരിയിൽ നിന്ന് മരിച്ചുപോയ മകനെയും കുഴി തോണ്ടി എടുത്തോണ്ടാണ് പോയത്.
1: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്,
2: ഓ, കിഡ്നി പ്രോബ്ലം എന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷുവൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാത്തിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
4: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയ്ക്ക് കീഴിലെ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഉന്നതതല ദേശീയ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. പദ്ധതി ലക്ഷ്യങ്ങൾ പൂർണ്ണതോതിൽ കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ശക്തമായ ഏകോപനം ആവശ്യമാണെന്ന് യോഗത്തിൽ കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വൈകിട്ട് ത്രിപുരയിലെ അഗർത്തലയിലെത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിര് പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ മുൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അമിതാഭ് ജുൻജുൻവാലയെ മുംബൈയിലെ പ്രത്യേക CBI കോടതി നാളെ വരെ CBI കസ്റ്റഡിയിൽ വിട്ടു. 2,929 കോടിയിലധികം രൂപ നഷ്ടം വരുത്തിയെന്ന് ആരോപിച്ച് SBI ആണ് പരാതി നൽകിയത്. June 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5-ൽ താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1,260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കും. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. രണ്ടു ദിവസത്തെ ദേശീയ സമുദ്രോൽപ്പന്ന കയറ്റുമതി ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്
2: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

ശബ്ദമാധുര്യം കൊണ്ടും ഭാവതീവ്രത കൊണ്ടും ചലച്ചിത്ര സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച നിത്യഹരിത ഗായകനായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന നമ്മുടെ സ്വന്തം എസ് പി ബി. ഒരു തെന്നലായി വന്ന തലോടിയും പ്രണയമായി ഹൃദയത്തോട് ചേർത്തുവെച്ചും സംഗീതത്തെ തൻ്റെ ജീവവായുവായി കണ്ട അതുല്യ പ്രതിഭയായിരുന്നു എസ് പി ബി. ഓരോ വരിയുടെയും പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടായിരുന്നു അദ്ദേഹം പാട്ടുകൾക്ക് ജീവൻ നൽകിയിരുന്നത്. മാതൃഭാഷയല്ലാതിരുന്നിട്ടും മലയാളത്തിൽ പോലും ഉച്ചാരണ ശുദ്ധിയോടെ അദ്ദേഹം പാടി. വരികളിലെ സാഹിത്യ ഭംഗിയെ സംഗീതത്തിന്റെ ലഹരിയുമായി ചേർത്തുവെച്ചതായിരുന്നു എസ് പി ബിയുടെ ഓരോ ഗാനങ്ങളും. ഒരു ഗായകനപ്പുറം മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടനും സംഗീത സംവിധായകനുമെല്ലാമായിരുന്നു അദ്ദേഹം. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ, മരണാനന്തര ബഹുമതിയായി ലഭിച്ച പത്മവിഭൂഷൺ തുടങ്ങി മറ്റനവധി പുരസ്കാരങ്ങൾ ഈ സംഗീത പ്രതിഭയെ തേടിയെത്തിയിട്ടുണ്ട്. എസ് പി ബി പാടിയ മനോഹരമായ രണ്ട് പാട്ടുകളാണ് ഇന്ന് ഹണി ഡ്രോപ്സിൽ. പ്രശസ്ത സംവിധായകൻ മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അതിലെ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിൽ പ്രണയത്തിന്റെ ഒരു പുതുവസന്തമാണ് തീർത്തത്. ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ എസ് പി ബിയും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച ഈ ഗാനം കേൾക്കുന്നവരുടെ മനസ്സിൽ പ്രണയവും വിരഹത്തിന്റെ നോവും ഒരുപോലെ നിറയ്ക്കുന്ന ഒന്നാണ്. കേൾക്കാം ആ മനോഹര ഗാനം.

ശോഭിക വെഡിംഗ് മോൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് തുടരുന്നു. ഒരു പാട്ടിന്റെ വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയവും വിരഹവും ഭക്തിയുമെല്ലാം അതിന്റെ പൂർണ്ണതയോടെ തന്റെ ശബ്ദത്തിലൂടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്ന പ്രതിഭയായിരുന്നു എസ് പി ബി. വെറും വരികൾ പാടിപ്പോവുകയായിരുന്നില്ല, മറിച്ച് ശ്വാസത്തിന്റെ ചെറിയ ചലനങ്ങൾ കൊണ്ടും നെടുവീർപ്പുകൾ കൊണ്ടുപോലും ആ ഗാനത്തിന്റെ ആത്മാവിനെ അത്രമേൽ ഭംഗിയായി അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 1993 പുറത്തിറങ്ങിയ ഗാന്ധർവം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബി പാടിയ ഈ ഗാനവും അത്തരത്തിലൊന്നാണ്. മലയാളികളുടെ ഹിറ്റ് ഗാനങ്ങളിലൊന്നായ ഈ പാട്ടിന് വരികൾ

എഴുതിയത് കൈതപ്രവും സംഗീതം പകർന്നിരിക്കുന്നത് എസ് പി വെങ്കിടേഷുമാണ്. മോഹൻലാലിൻ്റെ അഭിനയ മികവിനൊപ്പം എസ് പി ബിയുടെ ശബ്ദം കൂടിയായപ്പോൾ അത് മലയാളികൾക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു സംഗീതാനുഭവമായി മാറി.

0: ഷോപ്പിക വെഡിംഗ് മോൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് സന്ധ്യ.
2: ഷോപ്പിക വെഡിംഗ് മോൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ഷോപ്പിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ഷോപ്പിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ഷോപ്പിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർ

0: സർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.

0: Dalai Lama was presented with a Grammy Award won by his audiobook Meditations, The Reflections of His Holiness. And with that, it's back to you, Anuja.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with acting President of Venezuela, Delcy Rodriguez, in New Delhi today. Union Home Minister Amit Shah to chair 73rd plenary session of Northeastern Council in Shillong. U.S. Secretary of State Marco Rubio says United States and India are only weeks away from concluding a long-awaited trade agreement. IMD issues orange alert for heavy rain in Keralam and Mahi today. First World Yogasan Sports Championship to begin today in Ahmedabad. Prime Minister Narendra Modi to join the event. And in football, India advanced to the final of SAF Women's Championship, beating Bhutan 1-0 in Goa. And with that, we end the morning news. Have a nice day.
2: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
6: കർണാടക സംഗീതത്തെ പാശ്ചാത്യ പോപ്പ് സംഗീതവുമായി ചേർത്ത് സൃഷ്ടിക്കുന്ന ഫ്യൂഷൻ ശൈലിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യുവഗായികയും സംഗീത സംവിധായികയും ഗാനരചയിതാവുമായ ആര്യ ദയാൽ തന്റെ സംഗീത സാന്ദ്രമായ ജീവിതയാത്ര ഇന്ന് ആർട്ട് കഫേയിൽ പങ്കുവെക്കുന്നു.

പാട്ടൊരു വളരെ ചെറുപ്പം മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആക്ച്വലി എന്നെ ഡിസ്കവർ ചെയ്തത് സ്കൂളിൽ സുമാമസാണ്. സെൻറ് തെരേസസിലാണ് പഠിച്ചത്, കണ്ണൂരിൽ. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളെ കൊണ്ടും മ്യൂസിക് പീരീഡിൽ ഇങ്ങനെ പാട്ട് പാടിപ്പിച്ച് നോക്കിയപ്പോൾ എന്നെ കൊണ്ടും പാടിപ്പിച്ചു. അപ്പം പാട്ട് മറ്റേ കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, ആ പാട്ടാണ് പാടിയത്. എനിക്ക് ആ പാട്ട് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ അത് പാടിയപ്പോൾ എന്നെ ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് ഇതേ പാട്ടൊന്നും കൂടെ പാടാൻ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിനുശേഷം സുമാമസ് എന്നെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലാസ്സിന് കൊണ്ടുപോകണം, ക്ലാസ്സിന് ചേർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ ഗ്രൂപ്പ് സോങ്, പാട്രിയോട്ടിക് സോങ് എല്ലാം പോകുന്നുണ്ട്. ഒരു തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ കർണാട്ടിക് എൽ പി സെക്ഷനിൽ കോമ്പറ്റീഷൻ പോകുന്നുണ്ട്. കൂടെ മലയാളം റെസിറ്റേഷൻ, ലൈറ്റ് മ്യൂസിക്, ഇങ്ങനെ. ഇതാണ് സ്റ്റാർട്ട് ഓഫ് ജേണി. എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ പാരലലി എല്ലാ സൺഡേയും പ്രൈവറ്റായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. ഒരു അഞ്ചാം ക്ലാസ് വരെ വസുമതി ടീച്ചറെടുത്തായിരുന്നു. അതിനുശേഷം പിന്നെ ജയശ്രീ മിസ്, രാജീവ് സാറ്, അവർ ആണ് പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാ സൺഡേയും പോവും, മുടങ്ങാതെ ക്ലാസ്സിന് പോവും. ഒരു ദിവസം പോലും ഒഴിവാക്കില്ല. സാധാരണ എന്തെങ്കിലും കല്യാണമോ അതോ എന്തെങ്കിലും ഫങ്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ എക്സാം ആണെങ്കിൽ കൂടെ എനിക്ക് ഓർമ്മയുണ്ട് പത്താം ക്ലാസ്സിൽ എൻ്റെ അടുത്ത് അച്ഛൻ പറയാ, ക്ലാസ്സിന് പോ, കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിട്ടെ, ക്ലാസ്സിന് പോ, ഫുൾ ടൈം പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഒരു ക്ലാസ് പോലും ഒഴിവാക്കിയിട്ടില്ല, ഭയങ്കര റെഗുലറായിട്ട് പഠിക്കുകയാണ്. പക്ഷേ പ്രോഗ്രാംസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം മറ്റേ നവമി സമയങ്ങളിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കച്ചേരികൾ മാത്രമേ ഉള്ളൂ. മേ ബി കൊല്ലത്തിൽ ഒരു ഒന്നോ രണ്ടോ, മാക്സിമം ഒരു മൂന്ന് കച്ചേരിയൊക്കെയാണ് ചെയ്യുന്നത്. കൂടെ ഈ കോമ്പറ്റീഷൻസിൻ്റെ പഠനവും പാരലലി നടക്കുന്നുണ്ട്. അപ്പം പാട്ടെപ്പോഴും കൂടെയുണ്ട്, എല്ലാ ഫോംസ് ഓഫ് മ്യൂസിക്കും കൂടെയുണ്ട്. എസ്പെഷ്യലി മലയാളം കവിതകളും പിന്നെ ശാസ്ത്രീയ സംഗീതവും പാട്രിയോട്ടിക് സോങ്ങും ദേശഭക്തി ഗാനം ഫേവറേറ്റ് ഐറ്റംസാണ്. ഞാൻ എല്ലാ വർഷവും, ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഞാൻ സ്റ്റേറ്റിൽ പോവും. കഥകളി സംഗീതം 8-ാം ക്ലാസ് മുതൽ +2 വരെ പോയിട്ടുണ്ട്. പിന്നെ അതൊരു രസമാണ്, വലുതാവുന്നതിന് അത് ഭയങ്കര എന്താ പറയുക, പാർട്ട് ഓഫ് മൈ ഇയർ, പാർട്ട് ഓഫ് മൈ സ്കൂൾ ഇയർ ആയി. അത് ഒരു ജൂലൈയിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പ്രാക്ടീസ് തുടങ്ങും, പിന്നെ ക്ലാസ് കയറിയില്ല. ഈ കട്ട സപ്പോർട്ടിന് സുമാമസ് എപ്പോഴും ഉണ്ടാവും. ഞാൻ +2 പഠിക്കുന്നവരെ സുമാമസ് തന്നെയാണ് മ്യൂസിക് ടീച്ചറായിട്ട് സ്കൂളിൽ. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സുമാമസിനെയാണ്.

വേറെ ബാക്കി എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലോ, പക്ഷെ മ്യൂസിക് ടീച്ചർ ബി ദ സെയിം പേഴ്സൺ. അപ്പം അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. പിന്നെ മാത്സ് ഇഷ്ടമായിട്ട് എടുത്തതാ പറയുമ്പോൾ രണ്ടും കണക്കാണല്ലോ, പാട്ട് ഒരു കണക്കാണ്, കണക്ക് കണക്കാണ്. നമ്മൾ ഈ കുഞ്ഞു മറ്റേ പ്രൊജക്റ്റൊക്കെ ചെയ്തിരുന്നു, കടബയാദി സംഖ്യ മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ എനിക്കങ്ങനെ ഒരു രണ്ട് ഫീൽഡായിട്ടോ ഒന്നും ഒരു സബ്ജക്റ്റും സാധാരണ തോന്നാറില്ല, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈവൻ മ്യൂസിക് എന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഫിസിക്സ് ആയിട്ട് തോന്നും, ഫറിയർ സീരീസ് മറ്റേ അത് വേവ്സ് സൈൻ കോസ് വേവ് ഇതന്നെയാണ് മാത്സ് പഠിക്കുന്നത്. ഇങ്ങനെ സൗണ്ട് വേവ്സ് ഇങ്ങനെ പോകുന്നു, ലൈറ്റ് വേവ്സ് ഇങ്ങനെ പോകുന്നു, സെയിം സാധനം. അല്ലാണ്ട് ഞാൻ സബ്ജക്റ്റ് അങ്ങനെ വേർതിരിച്ചിട്ട് എനിക്ക് പണ്ടേ കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പ്ലസ് ടു മുതൽ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കാണ് മെയിൻ, ഫേസ്ബുക്കും യൂട്യൂബൊക്കെ എല്ലാവരും വരുമാന മാർഗം. ഇപ്പോഴാണ് ഭയങ്കര ഇത് വരുന്നത്. ആ സമയത്ത് ഓഫ്ലൈനാണ് മിക്ക സാധനങ്ങളും. പക്ഷെ എന്നാലും എൻ്റെ കസിൻ ഉണ്ട് മോർ ലൈക്ക് എ മെൻറ്റർ, സുഭാഷ്, സുബു എന്ന് വിളിക്കാത്ത സുബു, എന്താ എന്നെക്കാളും കുറച്ച് എൽഡറാണ്. അപ്പം ഹി ഓൾവേസ് ഗിവ്സ് മീ ദീസ് ന്യൂ ഐഡിയാസ്, ഇങ്ങ് ഇത് ചെയ്യാം, ദിസ് ഇസ് ദ ന്യൂ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് പറയും. ഞാൻ വെറുതെ ഇങ്ങനെ റാൻഡം സോങ്സ് പാടിയിട്ട് യൂട്യൂബിൽ പണ്ടേ ഇടാറുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലുള്ള ഓൾഡസ്റ്റ് വീഡിയോസ് യു ക്യാൻ സീ. പക്ഷെ ആദ്യം വൈറലായത് 2017 സഖാവ് എന്ന് പറഞ്ഞ കവിതയാണ്. അത് ഇങ്ങനെ കോളേജിൽ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വയ്ക്കും, ഇത് പാടിത്തരുമോ അത് പാടിത്തരുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ പാടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് റാൻഡം ഒരു കവിത കിട്ടി, അത് പഠിച്ചു, അതങ്ങനെ പാടി വയ്ക്കുന്നു. പിന്നെ എന്തോ ഒരു മൂഡിൽ എപ്പോഴും ഒരു വീഡിയോ എടുത്തിട്ട് അമ്മയുടെ അങ്ങ് അടിമൂടി ഇരിക്കുന്നു, അങ്ങനെ എടുത്ത് ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിലിട്ട് എനിക്ക് ചീത്തൊക്കെ കിട്ടി, എന്തിനാ വെറുതെ എങ്ങനെ അവിടെ ഇടുന്നത് എവിടെ ഇടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമ്മൾ പിള്ളേരാണല്ലോ, ടീനേജേഴ്സ്, വി ഡോണ്ട് ലിസൺ ടു അവർ പാരൻസ്. ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഫസ്റ്റ് വൈറൽ ഒരു വീഡിയോ എന്ന് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൺ എമോങ് ഫസ്റ്റ് വൈറൽസ്. അപ്പോൾ ഈ ഇങ്ങനത്തെ കരിയർ അങ്ങനത്തെ പരിപാടികളൊന്നും അതിൻ്റെ ബേസിൽ ഇല്ല. ഒരു പാട്ടുകാരി, പുതിയൊരു പാട്ടുകാരി പുതിയൊരു പ്ലാറ്റ്ഫോമിലേ വരുന്നു, അതിന് ശേഷമാണ് ഈ ഫേസ്ബുക്ക് ഇത് വരുന്നു, പിന്നെ കവിതയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കാരണം പലതും അനോണിമസ് എഴുതിയത് ആരും അറിയില്ല, ട്യൂൺ ചെയ്തത് ആരും അറിയില്ല. അപ്പം പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ട്യൂൺ ചെയ്തത് ഞാൻ, പക്ഷെ അങ്ങനെയല്ല, എനിക്കിതുമായിട്ട് ഒരു ബന്ധമില്ല, ഐ ജസ്റ്റ് പ്രസൻറ്റഡ് ദ സോങ്. അപ്പോൾ അങ്ങനെ ദാറ്റ് വാസ് ദ ജേർണി, ദാറ്റ് വാസ് ദ ഫസ്റ്റ് വൈറൽ സോങ്.

അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് വന്നു. ദേ സ്റ്റാർട്ടഡ് സെൻഡിങ് മീ ലെറ്റേഴ്സ് ഹോം, ആസ്കിങ് മീ ടു സിംഗ് ഇന്ന പാട്ട് പാടിത്തരുമോ. കവർ സോങ്സ് ഒക്കെ ആ സമയത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഓൾസോ ദെർ ഇസ് മ്യൂസിക് മോജോ, അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. തൈക്കുടം ബ്രിഡ്ജ് പോലത്തെ ബാൻഡ്സ് ഒക്കെ വരാണ്, അത് ആ ഒരു സമയമാണ് അങ്ങനത്തെ. അപ്പോൾ കവർ സോങ്സും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ആക്റ്റീവായി, ഫേസ്ബുക്കിൽ കുറച്ചുകൂടെ കൗണ്ട് വന്നു. പക്ഷേ ഇഫ് യു ആസ്ക് മീ കരിയർ വൈസ് ചോദിക്കുകയാണെങ്കിൽ ഐ വാസ് ലൈക്ക് സ്റ്റിൽ സ്റ്റഡിയിങ് ഡൂയിങ് മൈ ഗ്രാജുവേഷൻ, സ്റ്റിൽ ഡൂയിങ് മൈ റെഗുലർ കർണാട്ടിക് ക്ലാസ്സസ്, എന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. നോ എന്താ പറയുക, ഇന്ന് കാണുന്ന പോലെ ഒരു അതിൻ്റെ ഉള്ളിൽ നിന്നൊരു റവന്യൂ പരിപാടികൾ ഒന്നും തുടങ്ങിയിട്ടില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് വൈറൽ വീഡിയോ. പിന്നെ അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, കോയമ്പത്തൂരിലായിരുന്നു. അവിടെ എനിക്ക് ലക്കിന് ഐ ഗോട്ട് എ വെരി ഗുഡ് ടീച്ചർ ദെയർ ഓൾസോ, എസ് ആർ കൃഷ്ണമൂർത്തി സാർ. സാറിൻ്റെ കീഴിലാണ് പഠിച്ചത്.

ആൻഡ് ഭയങ്കര രസമായിരുന്നു. കാരണം സൺഡേ ക്ലാസ്സസ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് സാറിൻ്റെ വീട്ടിൻ്റെ മുകളിലാണ് ഞാൻ റെൻ്റ് എടുത്ത് താമസിച്ചത്. മീ ആൻഡ് സം ഓഫ് മൈ ഫ്രണ്ട്സ് ടുഗെദർ, നമ്മളൊരു മൂന്ന് പേര്. അപ്പോൾ സാർ രാവിലെ ആകുമ്പോൾ വിളിക്കും, അറിയാ ഇങ്ങനെ വാ, കീഴിലെ വാ, കൊഞ്ചം പാട്ട് പാടിയിട്ട് പോകാമേ എന്നെല്ലാം പറയും. അപ്പം ഓടി താഴെ വന്നിട്ട് പാട്ട് പാടി ക്ലാസ്സിലേക്ക് ഓടി, ഒരു ആക്റ്റീവ് ഉണ്ടായിരുന്നു. അപ്പം തിരിച്ചു വന്ന് വൈകുന്നേരം ആകുമ്പം ചിലപ്പം സാർ വിളിക്കും, വായോ പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെ ഒരു ലെസൺ മോഡിലല്ല ആ ഒരു ടു ഇയേഴ്സ് പോയത്, പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഹീ എൻകറേജ് മീ ടു സിംഗ്, എന്താ പറയുക, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജും, എല്ലാം എല്ലാ സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്കും എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പാടാൻ വേണ്ടിയിട്ട്. അത് എസ്പെഷ്യലി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഹി യൂസ് ടു ടെൽ, അറിയാ എതും പുരിയില്ല എനിക്ക്, ആണാളോ നീ റൊമ്പ നല്ലാ പാടുക, ശ്രുതി ശുദ്ധമാ ഇരിക്ക, അന്ത് മാതിരി ഹിൽ ടോക്ക് ലൈക്ക് ദാറ്റ്. അപ്പം ഇറ്റ് യൂസ് ടു ഗിവ് മീ സോ മച്ച് കോൺഫിഡൻസ്.

പറയണ എന്താന്ന് പറഞ്ഞാൽ, ഹി യൂസ് ടു ടെൽ അറിയാ എതും പുരിയില എനിക്ക്, ആണാളോ നീ രൊമ്പ നല്ല പാടുക, ശ്രുതി ശുദ്ധമാ ഇരിക്ക, അന്ത് അന്ത് മാതിരി ഹിൽ ടോക്ക് ലൈക്ക് ദാറ്റ്. അപ്പം ഇറ്റ് യൂസ് ടു ഗിവ് മീ സോ മച്ച് കോൺഫിഡൻസ്. ആൻഡ് ഓൾസോ ഹി ആസ് എ പേഴ്സൺ വുഡ് ഡ്രോ, ഹി വാസ് ഡൂയിങ് എ സാൻസ്ക്രിറ്റ് ഡിഗ്രി അറ്റ് ദാറ്റ് ടൈം, ഇറ്റ് ലോങ് ഡിസ്റ്റൻസ് ഡിഗ്രി ഹി വാസ് ഡൂയിങ്. And then he was 73 or 74. Imagine your grandmother or grandfather doing a degree. അപ്പോൾ അങ്ങനെ ഭയങ്കര ambitious ആയിട്ടുള്ള, ഭയങ്കര cheerful ആയിട്ടുള്ള ആളാണ്. അപ്പം ഒരുപാട് കോൺഫിഡൻസ് കിട്ടി ആ ഒരു 2 years ഇതിൽ. പിന്നെ അതിനുശേഷം പിന്നെ ജോബ് ഹണ്ടിങ് ആസ് യൂഷ്വൽ, ലൈക്ക് എനിബഡി വുഡ് തിങ്ക്. ഞാനും ആലോചിച്ചു ജോബ് വേണം. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് മാറി മാറി നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങൾ പോകാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഐ ഡിഡ്ന്റ് വോണ്ട് ടു സ്റ്റേ ഹോം. സോ അടുത്ത പ്ലാൻ വാസ് ടു ഗോ ടു ബാംഗ്ലൂർ, ബിക്കോസ് ബാംഗ്ലൂർ ആസ് എ മലയാളി ഭയങ്കര രസമാണ് എന്നുള്ളൊരു ഐഡിയ. അപ്പോൾ അവിടെ പോയിട്ട് ചെറിയ കോച്ചിങ് ക്ലാസ്സസ് ഒക്കെ ചെയ്യുന്നു, ഇങ്ങനെ റെസ്യൂംസ് സെൻഡ് ചെയ്യുന്നു. ദാറ്റ്സ് ലൈക്ക് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് മൈ ജേണി. അപ്പോഴാണ് കോവിഡ് ഹിറ്റ് ചെയ്യുന്നത്. So I was going for classes. അപ്പോഴാണ് ആക്ച്വലി മ്യൂസിക് പഠനവും സ്റ്റോപ്പ് ആവുന്നത്. അതുവരെ ഞാനൊരു 1st class മുതൽ ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് 2 years അതിലും അടിപൊളിയായിരുന്നു. ആ ഒരു സമയത്താണ് മാത്രമാണ് ഒരു ബ്രേക്ക് വന്നിട്ടുള്ളത്. എന്നാലും ഇഫ് യു ആസ്ക് മീ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നോ, ഞാൻ ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നല്ലാതെ ഒരു ഇരുന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു സാധനമൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോൾ ഐ വാസ് ഇൻ ദ ലേഡീസ് ഹോസ്റ്റൽ അവിടെ. എന്നിട്ട് ഐ ഡിസൈഡ് നോട്ട് ടു ഗോ ബാക്ക് ഹോം, ഐ ഡിസൈഡ് ടു സ്റ്റേ ദയർ ഇറ്റ് സെൽഫ്. ആ സമയം അങ്ങനെ തോന്നി. അപ്പോൾ അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന് അവിടെ ടെറസിൻ്റെ മേളിൽ പോവും. അവിടെ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു, സൺസെറ്റ്സ് വെയർ ലൈക്ക് ബ്യൂട്ടിഫുൾ. എന്നിട്ട് പറഞ്ഞ പോലെ റാൻഡം പാട്ടുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് ആ സമയത്തും, പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമായി പിന്നെ അടുത്ത പ്ലാറ്റ്ഫോമായിട്ട് ആ സമയത്തേക്ക് വന്നു. അതിൽ അധികം അങ്ങനെ ഫോളോ കൗണ്ടും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഓൾസോ യൂട്യൂബ് ഓൾസോ ഡിഡന്റ് പിക്കപ്പ്. പക്ഷേ ഈ പാട്ടുകളും എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഫോമാറ്റ് എന്തോ ആയിരുന്നു ആയിട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. ആൻഡ് ദെൻ ഞാൻ തന്നെ ഒരു യുക്കലേലെ എനിക്ക് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. ബാംഗ്ലൂർ ആയതുകൊണ്ട് 2 days വന്നു. രസം, എനിക്ക് പഠിക്കണമെന്ന് തോന്നി. കുഞ്ഞൊരു ചെറിയ പൈസയുടെ ഒരു ഇത് യുക്കലേലെ മേടിച്ചു. അത് വെച്ചിട്ട് ചെറുങ്ങനെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ച് ചെറുങ്ങനെ ഇങ്ങനെ പാടാൻ തുടങ്ങി, അത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് മെല്ലെ മെല്ലെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ സഡൻലി വൺ ഡേ ഇറ്റ് ഐ തിങ്ക് ഇറ്റ് ഗോട്ട് ഷെയർഡ് ബൈ കനി ചേച്ചി, കനി കുസൃതി, ആൻഡ് ദെൻ പാർവതി തിരുവോത്, എവ്രിബഡി ഷെയർഡ്. ഇറ്റ് വാസ് ലൈക്ക് അഗെയിൻ വെൻറ്റ് വൈറൽ ഇൻ കേരള. അപ്പം അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ഒന്നും കൂടെ ഒന്ന് പിക്കപ്പ് ആവുന്നു യൂട്യൂബിലും. കാരണം നമ്മൾ അത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്സൊക്കെ അവിടെ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ദർ ഒരു പുതിയ ഒരാൾ വരുന്ന പോലെ ഒരു സാധനമല്ല ഫീൽ ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു പോക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഐ വാസ് ഡൂയിങ് ആൻ ഇൻ്റർവ്യൂ ഫോർ സം ഓൺലൈൻ ചാനൽ. ഇറ്റ് വാസ് വെരി സ്കെയറി. കാരണം കഴിഞ്ഞ പ്രാവശ്യം വൈറലായപ്പോൾ എവ്രിബഡി ഹാഡ് മൈ ഫോൺ നമ്പർ, ഐ വാസ് അറ്റ് ഹോം. ഇപ്രാവശ്യം ഇതും കൂടെ വന്നപ്പം ദേ റീഡയൽഡ് മീ ഇൻ ദാറ്റ് ഫോൺ നമ്പർ ആൻഡ് ഐ കുഡൻറ്റ്, എന്താ പറയുക, അത്രയധികം കോൾസ് വന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ അച്ഛൻ വിളിച്ചു. അച്ഛൻ സാധാരണ ഒരു കോള് വിളിക്കും, എടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിക്കാം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ ആ പ്രാവശ്യം അച്ഛനിങ്ങനെ തിരിച്ചു മറിച്ച് 3-4 വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അച്ഛനിങ്ങനെ വിളിക്കും, സംതിങ് ഏർജൻറ്റ്. അപ്പം അച്ഛനെ വിളിച്ചപ്പോൾ പറയുന്നത് അമിതാഭ് ബച്ചൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് വെറുതെ പറയുന്നതായിരിക്കും. ഹൗ ഡിഡ് ഇറ്റ് റീച്ച് ദർ? ആൻഡ് ഹി വാസ് കോവിഡ് പോസിറ്റീവ് ആ സമയത്ത്. ആൻഡ് ഇങ്ങനെ ക്യാപ്ഷൻ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി, എന്താ എൻ്റെ ഈ ദിവസം സുന്ദരമാക്കിയതിന് താങ്ക് യു എന്നുള്ളതുപോലെ. ദാറ്റ് വാസ് അനദർ സോങ്, ദാറ്റ് വാസ് ഷേപ്പ് ഓഫ് യു, എഡ് ഷീറിൻ്റെ ഷേപ്പ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്ങാണ്.

0: അതേസമയം ഇവിടെ വൈറലായത് നമ്മുടെ കഥകളി സംഗീതത്തിൻ്റെ ഒരു ബിറ്റ് വെച്ചിട്ട് നളചരിതം നാലാം ദിവസത്തിൻ്റെ ഒരു പാട്ട്. അതിന് ശേഷം പിന്നെ ഓൺലൈനായിട്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറുങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വരുമാനം കിട്ടിത്തുടങ്ങി. ഓൾസോ യൂട്യൂബ് ഒന്നും കൂടെ ഒന്ന് ഇതായി. നല്ല എന്താ പറയുക, എനിക്ക് തന്നെ അതിൽ പിടിച്ച് നിൽക്കാൻ. ഐ ഡിഡന്റ് ഈവൻ തിങ്ക് ഇറ്റ് വാസ് എ കരിയർ ഓപ്ഷൻ. എൻ്റെ മനസ്സിൽ ഞാൻ ജോലി ചെയ്തൊരു പൈസ കൂട്ടി വെച്ചിട്ട് ഞാൻ, കാരണം അങ്ങനത്തെ വർക്ക്സ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ. ഐ ഓൾസോ ലവ് ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും കമ്പനിയിൽ അങ്ങനെ വർക്ക് ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്നൊരു ഷെയർ മാറ്റി വെച്ചിട്ട് ഐ ബി ഡൂയിങ് സോങ്സ് എന്നുള്ള പോലെ വിചാരിച്ചത്. പക്ഷേ സംഭവം എവറിത്തിങ് ടേൺഡ് ഔട്ട് ടു ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഐ എം ഡൂയിങ് ഫുൾ ടൈം എന്താ ഇൻ ടു മ്യൂസിക്, ഫുൾ ടൈം ഇൻ ടു മ്യൂസിക് നൗ. അതങ്ങനെ വന്നതാണ്. ദർ വാസൻ്റ് സോ കോൾഡ് ഞാനായിട്ടൊരു ഡിറക്ഷനായിട്ട് അങ്ങനെ വെച്ചതോ ഒരു ചോയ്സിൻ്റെതോ ഒന്നുമല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ ദാറ്റ് വേ ആൻഡ് ഐ എം സോ ഹാപ്പി ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ദിസ് വേ.
1: യുവഗായികയും സംഗീത സംവിധായികയും ഗാനരചയിതാവുമായ ആര്യ ദയാലിന്റെ സംഗീതാനുഭവങ്ങളാണ് ആർട്ട് കഫേയിൽ ഇന്ന് കേട്ടത്. ഇതിന്റെ രണ്ടാം ഭാഗം നാളെ കേൾക്കാം.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
6: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
5: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
6: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മധുവിധു എന്ന ചിത്രത്തിനു വേണ്ടി ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി ഫെജോ വരികളെഴുതി പാടിയ ഗാനം.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കു മോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: ഇനി കളങ്കാവിൽ എന്ന ചിത്രത്തിന് വേണ്ടി സിന്ധു ഡെൽസൺ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് മുജീബ് മജീദിന്റെ സംഗീതം.

0: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും ഐ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി ഐ ജി ലാഭമഴ.
2: FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം അല്പസമയത്തിനകം നിയമസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് 19-ന് അവതരിപ്പിക്കും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷിന്റെ നേതൃത്വത്തിൽ 9-അംഗ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ MLA മാരുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. പശ്ചിമബംഗാളിൽ ദീർഘനാളായി മുടങ്ങിക്കിടക്കുന്ന വിവിധ റെയിൽവേ പദ്ധതികളുടെ പുരോഗതി വേഗത്തിലാക്കാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറ്റന്നാൾ കൊൽക്കത്ത സന്ദർശിക്കും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സാമൂഹിക വനവൽക്കരണ വിഭാഗം കോട്ടയം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ ജില്ലാതല ഉദ്ഘാടനം നാളെ. ഇല്ലിക്കൽ ചിന്മയ വിദ്യാലയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം അടിച്ചറയിൽ യുവതി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. അതിരമ്പുഴ സ്വദേശി ആഷ്ലി റോയാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: ഗാനോപഹാരം
1: 103.6 റിയൽ എഫ്എം.
2: അനശ്വരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ആരംഭിക്കുന്നു. പി കെ ഗോപിയുടെ രചന, ഇളയരാജയുടെ സംഗീതം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇനി യൂസഫ് അലി കച്ചേരി എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയൊരു ഗാനം ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ഗാനോപഹാരം ഇനി BMH ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.

0: ആരോഗ്യ ജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ പ്ലാസ്റ്റിക് സർജറി മേധാവിയാണ്. പ്ലാസ്റ്റിക് സർജറി എന്ന വിഭാഗം മെഡിസിൻ സ്പെഷ്യാലിറ്റിയിൽ ഏറ്റവും നൂതനമായി അതോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ലോകമെമ്പാടും മേ ബി ഒരു 70-75 വർഷമായിട്ടുള്ള തുടങ്ങിയിട്ട് ഇന്ത്യയിൽ വന്നിട്ട് മേ ബി ഒരു 30-40 കൊല്ലം, കേരളത്തിൽ വന്നിട്ട് ഒരു 20-25 കൊല്ലമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒരു നൂതനമായൊരു സ്പെഷ്യാലിറ്റി ആണെന്ന് പറയുന്നത്. പണ്ടത്തെ എല്ലാ കാലം ഉത്ഭവിച്ചതുപോലെ ഇത് ഇംഗ്ലണ്ടിലാണ് ഉത്ഭവിച്ചത്. സർ ഹരോൾഡ് ഗില്ലീസ് എന്ന് പറഞ്ഞൊരു ന്യൂസിലൻഡുകാരനാണ് ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ അതിന്റെ ഫാദർ ഓഫ് മോഡേൺ പ്ലാസ്റ്റിക് സർജറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഭാരതീയർക്ക് അഭിമാന പുരസ്സരം പറയാം, പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാരതീയമായ ഒരു സർജനായ സുശ്രുതനാണ് തുടങ്ങിയത്. ആ സർജൻ എന്താണ് ചെയ്തത്? മൂക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നെറ്റിയിൽ നിന്ന് ദശയെടുത്ത് മൂക്ക് പുനഃസൃഷ്ടിക്കുന്ന ഒരു ടെക്നിക്കാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയായിട്ട് തുടങ്ങിയത്. 2000-3000 ഓർ അതിന് മുമ്പുള്ള BC-യിലാണ് ഈ ടെക്നിക്ക് ആ വളരെ മഹത്തായ ഋഷിവരൻ ചെയ്തത്. അത്ഭുതമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലെങ്കിലും ഇതേ ടെക്നിക്കാണ് ഇന്നത്തെ പ്ലാസ്റ്റിക് സർജൻസും 21-ാം നൂറ്റാണ്ടിൽ മൂക്ക് പുനഃസൃഷ്ടിക്കാനായിട്ട് ചെയ്യുന്നത്. അന്നത്തെ നമ്മളുടെ ആ ഫോർഫാദർ ആയിട്ടുള്ള ഒരു സർജന്റെ ബ്രില്ലിയൻസും പുള്ളിയുടെ ടെക്നിക്കൽ എക്സലൻസും എന്താണെന്ന് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാവരും ചോദിക്കും പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിക്കും. ഇത് പ്ലാസ്റ്റിക്കോസ് എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉപൽപ്പിച്ച് വന്നത്. ഗ്രീക്ക് ഭാഷയിൽ പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ അത് രൂപാന്തരപ്പെടുത്തുക, അല്ലെങ്കിൽ ടു മോൾഡ് എന്നാണ് അതിന്റെ അർത്ഥം. സോ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ കോശങ്ങളെ രൂപാന്തരപ്പെടുത്തി അല്ലെങ്കിൽ മോൾഡ് ചെയ്ത് പുനഃസൃഷ്ടിക്കുന്ന ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ടാണ് ഇതിനെ പ്ലാസ്റ്റിക് സർജറി എന്ന് വിളിക്കുന്നത്. അല്ലാതെ പ്ലാസ്റ്റിക്കുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. മൂന്നാമത്തെ കാര്യം പറയാനാണെങ്കിൽ പബ്ലിക്കിനിടയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസയുള്ള വീട്ടിലെ ലേഡീസിനെ കുറച്ചും കൂടെ ഭംഗിയാക്കി കൊടുക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അതായത് കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയയാണ് പ്ലാസ്റ്റിക് സർജറി, ഇതിൽ വേറൊന്നും ചെയ്യുന്നില്ല. ഇത് വളരെ വളരെ തെറ്റായ ഒരു ധാരണയാണ്. പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ ജീവനും കൈകാലുകളും അവയവങ്ങളും രക്ഷപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, സമൂഹത്തിന് പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. കൈകാലുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവങ്ങൾ അറ്റുപോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പിടിപ്പിക്കാം, മൈക്രോ സർജറി മുഖേന തിരിച്ചു പിടിപ്പിക്കാൻ പറ്റും. കയ്യിലോ കാലിലോ മുഖത്തോ ഒരുപാട് കോശങ്ങൾ ക്യാൻസർ മുഖേനയോ ആക്സിഡന്റ് മുഖേനയോ നഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വെച്ച് പുനഃസൃഷ്ടിക്കാൻ സാധിക്കും. വളരെ വളരെ വലിയ പൊള്ളലുകൾ, സാധാരണഗതിയിൽ മരിച്ചു പോകുന്ന തീർച്ചയാക്കിയ പൊള്ളലുകൾ നമുക്ക് ജീവനോടെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ജന്മനാവുള്ള വൈകല്യങ്ങൾ, മുച്ചിറി മുറിയണ്ണാക്ക് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്താം പറ്റും. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ, ഡയബറ്റിക് ഫുഡ്, പെരിഫറൽ വാസ്കുലർ ഡിസീസ് മുതലായ ഒരിക്കലും ഉണങ്ങാൻ പറ്റാത്ത മുറിവുകൾ നമുക്ക് ഉണക്കാൻ സാധിക്കും. ആക്സിഡന്റ് കൊണ്ട് മേജർ ആയിട്ടുള്ള നെർവുകൾ ഡാമേജ് ആയാൽ, കൈകാലുകളുടെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് രക്ഷപ്പെടുത്തി നമ്മുടെ പ്രവർത്തനക്ഷമത തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അഫ്കോഴ്സ് സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയ നമ്മൾ ചെയ്യുന്നുണ്ട് വലിയ നമ്പേഴ്സിൽ. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി. ഇത് സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയ മാത്രമല്ല ഇതിൽ ഈ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ ചെയ്യുന്നത്.
0: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനവുമായി ഗാനോപഹാരം തുടരുന്നു. കെ ജയകുമാറിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് രവീന്ദ്രൻ.

0: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
0: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഗാനഭാരത്തിൽ അടുത്തത് കൈതോലച്ചാത്തൻ എന്ന ചിത്രത്തിന് വേണ്ടി ശിവദാസ് ഉമാസുധൻ വരികളെഴുതി, ജിബു ശിവാനന്ദൻ സംഗീതം നൽകി, നജീം അർഷാദും മെറിൻ ഗ്രിഗറിയും പാടിയത്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കി കേന്ദ്ര ഗവൺമെന്റ്. കാലവർഷം

0: നേരിടാൻ ജില്ലാ സുസജ്ജം. സംസ്ഥാന ജേർണലിസ്റ്റ് പോളിക്ക് കണ്ണൂരിൽ തുടക്കം. കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഒരു വ്യാഴവട്ടം പൂർത്തിയായിരിക്കുകയാണ്. 12 വർഷത്തെ ഭരണകാലയളവിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും ക്ഷേമ പദ്ധതികളിലും രാജ്യം ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾക്ക് വീട്, കുടിവെള്ളം, സൗജന്യ റേഷൻ, ശൗചാലയങ്ങൾ, PM കിസാൻ സമ്മാൻ നിധി, രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളിലും സാങ്കേതിക മുന്നേറ്റത്തിലും ഉണ്ടായ വളർച്ച, പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ, വന്ദേഭാരത് ട്രെയിനുകൾ തുടങ്ങി ഒട്ടേറെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടന്നു. 12 വർഷം പൂർത്തിയായ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഷാൻ കട്ടിപ്പാറ, മോദി സർക്കാർ @12 പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാ കൺവീനർ.
1: സർക്കാർ അധികാരത്തിൽ വരുന്ന 2014 കാലഘട്ടം മുതൽ 2026 കാലഘട്ടം വരെ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി ഇന്ത്യയിലെ സർവകാല റെക്കോർഡുകളും മറ്റു പ്രധാനമന്ത്രിമാരതൊക്കെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേവലം ഗ്രിമ്മിക്കുകളെ കൊണ്ടല്ല, അധികാരമേറ്റെടുത്ത നാൾ മുതൽ രാജ്യത്തെ അഴിമതിയെ മുച്ചൂടും ഇല്ലാതാക്കിക്കൊണ്ട് സമഗ്രവും സുതാര്യവുമായ ഒരു ഭരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന പ്രത്യേക പദ്ധതിയിലൂടെ ഏറ്റവും പാവപ്പെട്ടവന്റെ വീടുകളിലെ ശൗചാലയം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് സാധാരണക്കാരെ ചേർത്തു പിടിക്കുന്ന ഒരു സർക്കാർ ആണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി ജൻധൻ അക്കൗണ്ടുകളിലൂടെ സാധാരണക്കാരനിലേക്ക് സർക്കാരിന്റെ കൈകൾ എത്തിക്കുന്ന ഒരു ചരിത്രപരമായ മുഹൂർത്തത്തിന് നാം സാക്ഷ്യം വഹിച്ചു. പാവപ്പെട്ടവന്റെ ചികിത്സയ്ക്കായി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സൗജന്യമായി സാധാരണക്കാരന് ലഭ്യമാക്കാൻ സാധിച്ചു. പശ്ചാത്തല വികസന മേഖലകളിൽ റോഡാവട്ടെ, റെയിലാവട്ടെ, വിമാനത്താവളങ്ങളാവട്ടെ, അതേപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളാവട്ടെ, മറ്റ് വിദേശ രാജ്യങ്ങളെ പോലും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 12 വർഷം പിന്നിട്ടിട്ടുള്ള ഈ സർക്കാരിന്റെ പദ്ധതികളെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം പൊതുജന സമ്പർക്കമാണ്. സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഹൃദയസ്പർശിയായ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. മാത്രവുമല്ല, രാജ്യത്തിന്റെ അതിർത്തികൾ ഇത്രയും ഭദ്രമായ രീതിയിൽ രാജ്യത്തിനെതിരെ വരുന്ന അകത്തും പുറത്തുമുള്ള ഭീഷണികളെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് ലോക രാജ്യങ്ങളുടെ ശ്രദ്ധ നേടാനും സാധിച്ചൊരു ഗവൺമെന്റ്. ആ രീതിയിൽ ഈ സർക്കാർ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
0: ഇതിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നത് രാജ്യത്തെ കർഷക കുടുംബങ്ങൾക്ക് വർഷത്തിൽ 6,000 രൂപ ധനസഹായം ലഭിക്കുന്ന കേന്ദ്ര പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഏകദേശം 4.27 ലക്ഷം കോടി രൂപയിലധികം വിതരണം ചെയ്തിരിക്കുകയാണ്. രാജ്യത്തെ 11 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവ് NT മാത്യു.
2: പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ പദ്ധതി തുടർച്ചയായി 44,000 രൂപ 22-ാമത്തെ ഗഡു എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെയായി കർഷകർക്ക് ഒരു ഗവൺമെന്റും ചെയ്യാത്ത ഒരു പദ്ധതി എന്ന നിലയിൽ കർഷകർക്ക് വളരെ ഉപകാരപ്രദമായ ഈ പദ്ധതി ഒന്നുകൂടി വിപുലീകരിക്കുകയും കുറച്ചുകൂടി സാമ്പത്തിക സഹായം കർഷകനിൽ എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഈ പദ്ധതി കൊണ്ട് ചെറുകിട കർഷകരായ ഞങ്ങൾക്കെല്ലാവർക്കും ഈ കിട്ടുന്ന സാമ്പത്തിക സഹായം വളരെ ഉപകാരപ്രദമാണെന്ന് അറിയിക്കുന്നു.
0: സംസ്ഥാനത്ത് കാലവർഷക്കെടുതികൾ നേരിടാൻ സംസ്ഥാന ഗവൺമെന്റ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും കൊടുത്തുകഴിഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ കാലവർഷക്കെടുതികൾ നേരിടാൻ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ നിർദ്ദേശങ്ങൾ നൽകി. എല്ലാ പ്രവർത്തനങ്ങളും താഴെ തട്ടുമുതൽ തുടങ്ങാനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും റവന്യൂ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും തദ്ദേശ വകുപ്പ് അധികൃതർക്കും മന്ത്രി നിർദ്ദേശം നൽകി. യോഗത്തിൽ മന്ത്രി AP അനിൽകുമാർ.
3: മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സംസ്ഥാനതല യോഗം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേരുകയുണ്ടായി. അതിനെ തുടർന്ന് 14 ജില്ലകളിൽ ഇന്ന് ജില്ലാ കളക്ടേഴ്സിന്റെയും ചുമതലപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അവലോകന യോഗം വിളിച്ചു ചേർക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായ പഴയ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ

0: വർഷവും നമുക്ക് അത്തരം കാര്യങ്ങൾ മനസ്സും വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് അവലോകന യോഗത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും ആ സാഹചര്യത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പ് ജില്ലയിൽ ഇന്ന് തയ്യാറാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രയാസങ്ങളൊന്നും ഈ മനസ്സുകൾ ഉണ്ടാവില്ല. കാലവർഷം നമുക്ക് അത്രമാത്രം പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഏത് രീതിയിലുള്ള ചെറിയ സാഹചര്യമാണെങ്കിൽ പോലും അത് ജനങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ താഴെ തട്ട് മുതൽ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് മുതൽ ഇങ്ങോട്ട് ജില്ലാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വരെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഇന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ കോഴിക്കോട് നമുക്കറിയാം ഇപ്പോൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വന്നിട്ടുള്ള ജില്ലയാണ്, അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പോലും നമുക്ക് വരുന്ന രോഗങ്ങൾ ഏതായാലും ഡെങ്കിപ്പനിയാണ് കൂടുതലുള്ളത് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏത് വന്നു കഴിഞ്ഞാലും ആ രീതി അതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഇന്ന് സജ്ജമാണ്. എല്ലാം കൊണ്ടും നമുക്ക് ഈ ഒരു മഴക്കാല മുന്നൊരുക്കം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റൊരു സിസ്റ്റമുണ്ട്, വകുപ്പുകൾക്കൊക്കെ ഒരു സിസ്റ്റമുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്കറിയാം, അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു കാര്യത്തിൽ ഇന്ന് എല്ലാവരും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നവരാണ്. എല്ലാ രീതിയിലും നല്ല രീതിയിൽ നടത്താനുള്ള ശ്രമമുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാ ജില്ലാ ഹെഡ്സും മീറ്റിംഗുകളിൽ പങ്കെടുത്തിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു.
1: 7th സംസ്ഥാന ജേർണലിസ്റ്റ് വോളിമേള കണ്ണൂർ കൃഷ്ണമേനോൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. കണ്ണൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് തുളസി ഭാസ്കർ മെമ്മോറിയൽ ആശ്രമീംസ് വോളിമേള സംഘടിപ്പിച്ചത്. ഓരോ സ്മാഷും ലഹരിക്കെതിരെ എന്ന പ്രചാരണവാക്യമാണ് ജേർണലിസ്റ്റ് വോളിയുടെ പ്രമേയം. ജേർണലിസ്റ്റ് വോളി ഈ മാസം 8th സമാപിക്കും. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് കെ എൻ ബാബു, സംസ്ഥാന ജേർണലിസ്റ്റ് വോളി സംഘാടക സമിതി ജനറൽ കൺവീനർ.
2: കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജേർണലിസ്റ്റ് വോളിയുടെ സീസൺ 7 മത്സരങ്ങൾ June 6, 7, 8 തീയതികളിൽ കണ്ണൂരിൽ നടക്കുകയാണ്. 2014 തുടങ്ങിയ ഈ വോളി ടൂർണമെന്റിന്റെ 7th സീസൺ നടക്കുന്നത് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇക്കഴിഞ്ഞ 30, 31 തീയതികളിലായി ഇതിന്റെ ഭാഗമായുള്ള സൗഹൃദ മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു. സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുന്ന വോളി മത്സരങ്ങൾക്ക് പുറമെ ജനകീയ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ് തുടങ്ങിയ സർക്കാർ വകുപ്പുകളുടെയും ഡോക്ടർമാരുടെയും കോളേജ് അധ്യാപകരുടെയുമെല്ലാം ടീമുകൾ അണിനിരന്ന മത്സരങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ ജില്ലാ പ്രസ് ക്ലബ് ടീമുകൾ 3 ദിവസം രാവിലെയും വൈകുന്നേരവുമായി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ടീമുകൾക്ക് പുറമെ കർണാടക സംസ്ഥാനത്തെ കൊടക് പ്രസ് ക്ലബ് ടീമുകളും ഈ മത്സരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ സമീപ സംസ്ഥാനങ്ങളിലുള്ള മാധ്യമപ്രവർത്തകരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ കൊടക് ടീം ഇവിടെ എത്തുന്നത്. ഓരോ സ്മാഷും ലഹരിക്കെതിരെ എന്ന പ്രചാരണവാക്യം ഉയർത്തിയാണ് ഇത്തവണത്തെ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള പത്രപ്രവർത്തക യൂണിയനും കൈകോർത്ത് പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മുദ്രാവാക്യം സ്വീകരിച്ചിട്ടുള്ളത്. 2014 ജേർണലിസ്റ്റ് വോളിക്ക് തുടക്കം. കോവിഡ് കാലത്ത് മാത്രമേ അത് മുടങ്ങാൻ ഇടവന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും തുടർച്ചയായി മുടങ്ങാതെ ഈ ജേർണലിസ്റ്റ് വോളി സംസ്ഥാന തലത്തിൽ നടത്തി വരികയാണ്. തുടക്ക മത്സരത്തിലും അതിനുശേഷവും നടൻ മോഹൻലാൽ 2 തവണ ഈ സൗഹൃദ മത്സരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. എല്ലാ വർഷവും മന്ത്രിമാരും MLA MPമാരും രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ചേർന്ന് ജേർണലിസ്റ്റ് ടൂർണമെന്റിന് പുറമെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ദേശീയോത്കർഷ പരിപാടിയുടെ ഭാഗമായി ഉയരുകയാണ് ജേർണലിസ്റ്റ് വോളി. മാധ്യമപ്രവർത്തകരുടെ കായികമായ ഉണർവ് ലക്ഷ്യമാക്കിയാണ് ഈ ടൂർണമെന്റ് നടത്താൻ കണ്ണൂർ പ്രസ് ക്ലബ്ബ് തീരുമാനിച്ചത്. ഈ ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം മാധ്യമപ്രവർത്തകരുടെ ചികിത്സാ സഹായത്തിനായി നൽകി വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജോസഫ് എന്ന ചിത്രത്തിനു വേണ്ടി ജോജിൻ ജോർജും ബെനഡിക്ട് ഷൈനും പാടിയത്, ബി കെ ഹരിനാരായണന്റെ വരികൾ, രഞ്ജൻ രാജിന്റെ സംഗീതം.

0: विधिक सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-toj.in से प्राप्त कर सकते हैं।
1: ശ്രീജിത്ത് അച്യുതൻ നായരുടെ വരികൾക്ക് അതുൽ ആനന്ദ് സംഗീതം നൽകി സുജിത് സുരേഷൻ പാടിയ ഗാനമാണ് അടുത്തത്, കലാവിപ്ലവം പ്രണയം എന്ന ചിത്രത്തിൽ നിന്ന്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ്
0: വേണ്ടേ എന്നോ? എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഇനി കേൾക്കാം ദേവാസുരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ഏഷ്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി സിത് ശ്രീറാം പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം അതിഭീകര കാമുകൻ.

0: ാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: മനോമഞ്ജിത്തിന്റെ വരികൾക്ക്.

എഫും പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മെഷപ്പുറത്ത് വച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തെരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മുൻമന്ത്രി കെ എൻ ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തു കൊടുത്തുവെന്നും എ ജിക്ക് പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു

ഗെയിം പുറത്തു പോയിട്ടില്ലെന്നും ഭാവി കേരളം കെട്ടിപ്പടുക്കുന്ന അടിസ്ഥാന രേഖയാണ് ധവളപത്രമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്തോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. ബ്രഹ്മപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുസാഫിർപൂരിലാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലൊരുന്ന 5-നില കെട്ടിടം പുലർച്ചെ തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ് കേരള 1-ാം സീസണിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

സീതാരാമം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയ ഗാനവുമായി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അരുൺ അലാട്ടിന്റെ വരികൾക്ക് വിശാൽ ചന്ദ്രശേഖറിന്റെ സംഗീതം.

0: ഏഷ്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: കൈതപ്രത്തിന്റെ രചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും അഫ്സലും പാടിയത്, ചിത്രം കല്യാണരാമൻ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: അനാർക്കലി എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം പെൻഷൻ

പലിശ തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചിലവാകുന്നതെന്നും ധവളപത്രം വ്യക്തമാക്കി. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം ധവളപത്രത്തിന് അംഗീകാരം നൽകിയിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ അവസാനിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കും. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തിരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ഗവൺമെന്റ് സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന മൂന്നംഗ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇത് ഔദ്യോഗിക രേഖയല്ലെന്നും ഇതിന് നിയമപരമായ പിന്തുണയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് രഹസ്യവിവരങ്ങൾ പുറത്തുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു. മുൻമന്ത്രി കെ എൻ ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തുകൊടുത്തുവെന്ന് എജിക്ക് പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാവി കേരളം കെട്ടിപ്പടുക്കാൻ അടിസ്ഥാന രേഖയായി ധവളപത്രം മാറണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ അറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഉന്നയിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ബിനോയ് വിശ്വം ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കും. വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് സംസ്ഥാനവ്യാപകമായി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. തിരുവനന്തപുരം പുളിമൂട് ജിപിഒയ്ക്ക് മുന്നിൽ അല്പസമയത്തിനകം മാർച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷിന്റെ നേതൃത്വത്തിൽ 9-അംഗ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് കേസിനിടയാക്കിയത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിര് പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഡി കെ ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്ത യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന നടപടികളും ഡി കെ ശിവകുമാർ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയെ തൊഴിലവസരങ്ങൾ നൽകാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാനത്തുടനീളം 10,000 ഭാരത് ജോഡോ യൂത്ത് ക്ലബ്ബുകൾ സ്ഥാപിക്കുമെന്നും ശിവകുമാർ അറിയിച്ചു. ഓരോ ക്ലബിനും 10,00,000 രൂപയാണ് അനുവദിക്കുന്നത്. റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിക്ക് 2,000 കോടി രൂപ സഹായധനവും ടി കെ ശിവകുമാർ പ്രഖ്യാപിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ത കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. തുടർന്ന് ലങ്കാമുറയിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തി ഔട്ട്പോസ്റ്റ് ആഭ്യന്തരമന്ത്രി സന്ദർശിക്കും. അന്താരാഷ്ട്ര അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും അതിർത്തി രക്ഷാസേനയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തും. ഇന്ത്യ ലാവോസ് 10-ാമത് ജോയിന്റ് കമ്മീഷൻ യോഗം ഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ തോങ് സവാൻ ഫോം വിഹാനും യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് വിപുലമായ ചർച്ചകളാണ് യോഗത്തിൽ ഉണ്ടായത്. കോംഗോയിൽ ആഗോള

0: ശ്രമങ്ങളെയും മറികടന്ന് ഇബോള വൈറസ് ബാധ വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. ഇബോള വൈറസ് വലിയ തോതിൽ പടർന്നതായും ആരോഗ്യ അധികൃതർ രോഗവ്യാപനം തടയാൻ ശ്രമം തുടരുകയാണെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അഥാനം ജനീവയിൽ പറഞ്ഞു. രോഗം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ വേഗമേറിയതും ശക്തവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, ഇത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. ഇറാനിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൂടുതൽ സൈനിക നടപടി പാടില്ലെന്ന പ്രമേയം അമേരിക്കൻ പ്രതിനിധിസഭ പാസാക്കി. 208-215 വോട്ടിനാണ് പ്രമേയം പാസായത്. ഇറാനെതിരായ ട്രംപിന്റെ നീക്കത്തെ നിയന്ത്രിക്കാൻ പ്രതിനിധിസഭ പാസാക്കുന്ന നാലാമത്തെ പ്രമേയമാണിത്. എന്നാൽ ഇതിന് US കോൺഗ്രസിന്റെ അംഗീകാരമില്ലെന്നാണ് വിമർശകരുടെ വാദം. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ ശുഭകരമായി പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ചർച്ചകൾ വളരെ നല്ല രീതിയിലാണ് മുന്നേറുന്നതെന്നും വാരാന്ത്യത്തോടെ നിർണായക വഴിത്തിരിവ് ഉണ്ടായേക്കാമെന്നും വൈറ്റ് ഹൌസിൽ അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. അതേസമയം അന്തിമ സമാധാന കരാറിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായ ഉറപ്പില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും സുരക്ഷിതമാക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി ആശയവിനിമയ മാർഗങ്ങൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയും അറിയിച്ചു. എന്നാൽ ചർച്ചകളിൽ ഇതുവരെ പ്രകടമായ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം ചേരുന്നത്. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ മുൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അമിതാഭ് ജുൻജുൻവാലയെ മുംബൈയിലെ പ്രത്യേക CBI കോടതി നാളെ വരെ CBI കസ്റ്റഡിയിൽ വിട്ടു. 2929 കോടിയിലധികം രൂപ നഷ്ടം വരുത്തിയെന്നാരോപിച്ച് SBI ആണ് പരാതി നൽകിയത്. കമ്പനി നേടിയ വായ്പാ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തെന്നും ഇത് ബാങ്കുകൾക്ക് നഷ്ടമുണ്ടാക്കിയെന്നുമാണ് CBI കേസ്. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ ദീർഘനാളായി മുടങ്ങിക്കിടക്കുന്ന വിവിധ റെയിൽവേ പദ്ധതികളുടെ പുരോഗതി വേഗത്തിലാക്കാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറ്റന്നാൾ കൊൽക്കത്ത സന്ദർശിക്കും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. റെയിൽവേ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും കൊൽക്കത്തയിലെത്തുന്നുണ്ട്. പശ്ചിമബംഗാളിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ചർച്ചകൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം അതിലോല പാരിസ്ഥിതിക പ്രദേശമാണെന്നും വികസനം നമ്മുടെ സുഖത്തിനു വേണ്ടി മാത്രമാകരുതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആദിനാഥ് ഗോപി പുരസ്കാരം സാഹിത്യകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ ജി മധുസൂദനന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. കേരളയിൽ പദ്ധതി നടപ്പാക്കരുതെന്ന് കാണിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് കത്തയച്ചപ്പോൾ അദ്ദേഹം ഇടതുപക്ഷക്കാരനായ ഞങ്ങളെ വിധ്വംസക ശക്തികളെന്നാണ് വിളിച്ചതെന്ന് ജി മധുസൂദനൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി നഗരത്തിലെ പരിശോധനയിൽ 437 ഗ്രാം MDMA മൂന്ന് പേർ പിടിയിലായി. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർഗോഡ് ചേർക്കള സ്വദേശി രതീഷ്, കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: The Real FM 103.6.
2: ഇനിയൊരു ഗാനം കേൾക്കാം. മലയാളം ഞാനും തമ്മിൽ എന്ന ചിത്രത്തിന് വേണ്ടി അഭിരാമി പാടിയത്.

0: सपनों को हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें afcat.edcil.co.in पर।
1: रीगल ज्वेलर्स
2: Regal Jewelers, Maur Road, Kolkata, Innathe Swarnavila.
1: Prayojagar, Regal Jewelers, Manufacturers and Wholesalers. Regal Jewelers, Thrissur, Edappal, Kottanad, Kochi, Thiruvananthapuram and Kozhikode.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 14,310 രൂപ, പവന് 80 രൂപ കുറഞ്ഞ് 114,480 രൂപ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: Regal Jewelers, Manufacturers and Wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers Gold Rate ini naale raavile 10:30.
1: Regal Jewelers.
2: Gold Rate. Gold Rate. Regal Jewelers, Maur Road, Kozhikode, innathe swarnavila.
1: Prayojagar, Regal Jewelers, Manufacturers and Wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram and Kozhikode. പ്രിയ ഗീതം.
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രിയ ഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 2366174, 2366176. STD കോഡ് 0495. മൊബൈൽ നമ്പർ 9447444800. പ്രിയഗീതത്തിൽ ആദ്യം കേൾക്കാം വാഴുന്നൂർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകിയ ഈ ഗാനം കേട്ടുകൊണ്ട് വിളിച്ചു തുടങ്ങിക്കോളൂ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ഇളയനില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: പ്രീഗീതത്തിലേക്ക് വിളിച്ച് ഗാനം ആവശ്യപ്പെട്ടത് നരിക്കുനിയിൽ നിന്ന് മൂസയാണ്. ആവശ്യപ്പെട്ട ഗാനം ഇതാണ്, മനസ്വിനി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.
4: പ്രിയഗീതം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ ഉള്ളിയേരി.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പ്രിയഗീതമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 236-6174, 236-6176, STD കോഡ് 0495, മൊബൈൽ നമ്പർ 9447444800.
3: പ്രിയഗീതം.
2: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം ചാന്ദുപുട്ട് എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയതാണ്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടത് ബേപ്പൂരിൽ നിന്ന് ജിജി.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: പ്രിയ ഗീതം.
1: പ്രകൃതത്തിൽ ഇനി ബോംബെ എന്ന ചിത്രത്തിന് വേണ്ടി വൈരമുത്തു എഴുതി എ ആർ റഹ്മാൻ സംഗീതം നൽകി ചിത്രപാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു കുന്ദമംഗലത്ത് നിന്ന് സ്മിത.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: പ്രിയഗീതം.
3: പ്രിയഗീതത്തിലെ അവസാന ഗാനം ആവശ്യപ്പെട്ടത് തലശ്ശേരിയിൽ നിന്ന് രാജേഷാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമെഴുതി ജോൺസൺ സംഗീതം നൽകി ജയചന്ദ്രനും ചിത്രയും പാടിയത്.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തിരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്താകും എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മുൻ മന്ത്രി കെ എൻ ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തു കൊടുത്തുവെന്നും ഏജിക്ക് പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും ഭാവി കേരളം കെട്ടിപ്പടുക്കുന്ന അടിസ്ഥാന രേഖയാണ് ധവളപത്രമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. ബ്രഹ്മപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുസാഫിർപൂരിലാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം

0: പുലർച്ചെ തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ഒന്നാം സീസണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലേക്ക് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വാട്സാപ്പ് സന്ദേശം അയയ്ക്കാം. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9400224440. യുവർ ചോയ്സിലെ ആദ്യ ഗാനം ഇണ എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രൻ പാടിയതാണ്. ബിജു തിരുമലയുടെ വരികളാണ്. സംഗീതം നൽകിയത് ATUMAR.

0: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ കോളിച്ചാലിൽ നിന്ന് KMK അബ്ദുള്ള ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. നാടുവാഴികൾ എന്ന ചിത്രത്തിൽ ദിനേശ് ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികളാണ്, സംഗീതം നൽകിയത് ശ്യാം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലിനി പുറക്കാട്ടിരിയിൽ നിന്ന് ശ്രേയ, ശ്രീനന്ദ, അധീന, ഗോപിക, അമേയ, അവന്തിക, പൂജ ഇവരുടെ ഇഷ്ടഗാനമാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രാജാമണിയുടെ സംഗീതം, ജി വേണുഗോപാൽ പാടിയതായ ചിത്രം സ്വാഗതം.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ജി വേണുഗോപാൽ പാടിയതാണ് അടുത്ത ഗാനം. പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ നിന്ന് കൈതപ്രത്തിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് എരഞ്ഞിപ്പാലത്ത് നിന്ന് ചിക്കൂസ് നിശാന്ത്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദിന്റെ സംഗീതം. ധ്വനി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം യേശുദാസിന്റെ സ്വരത്തിൽ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കണ്ണാടിക്കൽ നിന്ന് നിർമ്മല.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിലിനി ഇരിട്ടിയിൽ നിന്ന് സുശീല കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: नीमा सैंडल, हर पल चंदन का एहसास।
1: इलयमिला സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: പിന്നിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ പാട്ട് കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികളാണ് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനത്തിനായി വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടത് പൊട്ടശ്ശേരിയിൽ നിന്ന് ഗ്രീഷ്മ ഗംഗ, ഗോപിക ഗംഗ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
4: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
5: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
4: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
5: മൈജി ലാഭമഴ,
4: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: വയലാറും എം കെ അർജുനനും ഒരുക്കി യേശുദാസ് പാടിയ ഗാനമാണിനി ചീനവല എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് കൊടപ്പുറത്തു നിന്ന് വിനാൻ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
5: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
4: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: യുവർ ചോയ്സിലിനി തിരുത്തിയാടി നിന്ന് മണികണ്ഠൻ, സുരേഷ് ബാബു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് കാലാപാനി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി കല്ലായിൽ നിന്ന് പ്രമീള ചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കൂടെവിടെ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ONV യുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് മരകതമണിയുടെ സംഗീതം. സൂര്യമാനസം എന്ന ചിത്രത്തിലെ ഗാനമാണിനി ചിത്ര പാടിയത്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് ലതിക.

0: യുവർ ചോയ്സ് വീണ്ടും 3-2 കേൾക്കാം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ റോഡ്, വൈദ്യുതി, വ്യാവസായിക മേഖലകളിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ധവളപത്രത്തെ എതിർക്കുന്നതായി BJP നിയമസഭാംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം മധുര സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിടാൻ മന്ത്രിസഭായോഗ തീരുമാനം. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഉദ്യോഗ

വ്യവസ്ഥ സമിതിയുടെ പരിശോധന നാളെ. എം സി റോഡിൽ ചിങ്ങവനം മുതൽ സംക്രാന്തി വരെ ഗതാഗത സാഹചര്യം കലക്ടറുടെ നേതൃത്വത്തിലെ സംഘമാണ് പരിശോധിക്കുന്നത്. 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായ ബോംബാക്രമണ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ പ്രസിഡന്റ് ഗോതബയ രാജപക്സെയ്ക്കും രണ്ട് സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും ശ്രീലങ്കൻ കോടതി വിലക്കേർപ്പെടുത്തി. കൊളംബോ ഫോർട്ട് മജിസ്ട്രേറ്റിന്റേതാണ് ഉത്തരവ്. ശ്രീലങ്കയിലെ കൊളംബോയ്ക്കടുത്ത വൃദ്ധസദനത്തിൽ തീപിടിച്ച് 11 പേർ മരിച്ചു, 3 പേരെ കാണാതായി. 72 പേർ താമസ സ്ഥലത്തുണ്ടായിരുന്നതായി ശ്രീലങ്കൻ അധികൃതർ അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന നാളെ. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്. FM പ്രധാന വാർത്തകളിനി ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ക്രസൻ്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻ്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
5: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൂറത്തിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇന്നും നാളെയും. 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ ധവളപത്രം. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ റോഡ്, വൈദ്യുതി, വ്യാവസായിക മേഖലകളിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സൂറത്തിൽ 400 കിടക്കകളോടുകൂടിയ ESIC ആശുപത്രിയും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ദഹേജ് പെട്രോളിയത്തിലെ ആധുനിക വൈദ്യുതി നവീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുൾപ്പെടെ ഗുജറാത്ത് ഗവൺമെന്റിന്റെ നിരവധി പ്രധാന സംരംഭങ്ങളും അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, വിനോദസഞ്ചാരം, കണക്ടിവിറ്റി, പൊതുജനക്ഷേമം തുടങ്ങി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. 1,340 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നമോ എയർപോർട്ടും ആശുപത്രിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്.

സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചെലവാകുന്നതെന്നും ധവളപത്രം വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലാണ്. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായി ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നതായും KSRTC, KWA തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണമെന്നും ധവളപത്രത്തിലുണ്ട്. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം ധവളപത്രത്തിന് അംഗീകാരം നൽകിയിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ അവസാനിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കും. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തിരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ഗവൺമെന്റ് സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന 3-അംഗ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇത് ഔദ്യോഗിക രേഖയല്ലെന്നും നിയമപരമായ പിന്തുണയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ പുറത്തുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു. മുൻമന്ത്രി KN ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തു കൊടുത്തുവെന്നും AG പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാവി കേരളം കെട്ടിപ്പടുക്കാൻ അടിസ്ഥാന രേഖയായി ധവളപത്രം മാറണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ അറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും VD സതീശൻ വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ധവളപത്രത്തെ എതിർക്കുന്നതായി BJP അംഗം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം മധുര സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. കണ്ണൂർ AD ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും യോഗത്തിൽ തീരുമാനമായി. കുടുംബത്തിന്റെ ദീർഘനാളത്തെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. എറണാകുളം മലയിടും തുരുത്തിനടുത്തെ പല്യത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചു. June 16 സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ പുതിയ ഉത്തരവ്. June 16 ഹർജി വീണ്ടും പരിഗണിക്കും. റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ സമാപിച്ചത്. നാസയുടെ ചൊവ്വാ ദൗത്യമായ മേവൻ പേടകം ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായി നാസ പ്രഖ്യാപിച്ചു. 10 വർഷത്തിലേറെ നീണ്ട വിജയകരമായ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ദൗത്യം അവസാനിച്ചതായി ബഹിരാകാശ ഏജൻസി സ്ഥിരീകരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി.

ശക്തമായ മഴയെ തുടർന്ന് പഴശ്ശി ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ തുറന്നു. ജലവിതാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിൻ്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഉന്നയിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ബിനോയ് വിശ്വം ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കും. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രവർത്തന രീതികളും ബിസിനസ് മാതൃകയും പഠിക്കാൻ ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് വകുപ്പിലെ 4 പ്രതിനിധി സംഘം കൊച്ചി സപ്ലൈകോ സന്ദർശിച്ചു. സപ്ലൈകോയുടെ റീറ്റെയിൽ പ്രവർത്തനങ്ങൾ, പൊതുവിതരണ സംവിധാനങ്ങൾ, വിതരണ ശൃംഖല മാനേജ്മെന്റ്, ഉപഭോക്തൃ സേവന പ്രചാരണ പ്രവർത്തനങ്ങൾ, സുസ്ഥിര ബിസിനസ് മാതൃകകൾ എന്നിവയാണ് 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം പഠിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി നഗരത്തിലെ പരിശോധനയിൽ 437 ഗ്രാം MDMA 3 പേർ പിടിയിലായി. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർകോട് ചെർക്കള സ്വദേശി രതീഷ്, കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. പ്രതികളിൽ നിന്ന് ആഡംബര കാറും MDMA വിൽപ്പനയിലൂടെ ലഭിച്ച 1 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. കൊച്ചിയിൽ H1N1 ബാധിച്ച് ഒരാൾ മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. 77 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലായ ഇവർക്ക് കഴിഞ്ഞ ദിവസമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ് കേരള 1 സീസൺ ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും. 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് June 12 സമാപിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന നാളെ. ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. ഞായറാഴ്ച ഇളനീർ വയ്പ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 114,480 14,310 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൂറത്തിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. 2nd ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇന്നും നാളെയും. 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ ധവളപത്രം. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
3: ഇന്ന് ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി കേൾക്കാം. റിയൽ എഫ്എമ്മിന്റെ വാട്സാപ്പിലേക്ക് ഒരു ഹായ് മെസ്സേജ് അയയ്ക്കുക. സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവം തത്സമയ ഫോൺ ഇൻ പരിപാടിയാണ്. റിയൽ എഫ്എമ്മിന്റെ വാട്സാപ്പിലേക്ക് ഹായ് മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങളെ സ്റ്റുഡിയോയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതായിരിക്കും. വാട്സാപ്പ് നമ്പർ 9400024440.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹി സന്ദർശിക്കുന്ന വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി. ന്യൂഡൽഹി സന്ദർശിച്ച വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായി ദീർഘകാല ബന്ധത്തിന് ഇന്ത്യ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ലാവോസും തമ്മിൽ ബുദ്ധമതത്തിലും രാമായണത്തിലും അധിഷ്ഠിതമായ ആഴമേറിയ സാംസ്കാരിക ബന്ധമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധത്തിന്റെ 70th വാർഷിക വേളയിൽ ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ തോങ്സ് വാൻ ഫോം വിഹാനയെ രാഷ്ട്രപതി ഭവനിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എറണാകുളം മലയിടം തുരുത്തിനടുത്തെ പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് ഹൈക്കോടതി June 16 വരെ സമയം നീട്ടി നൽകി. സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. കൊച്ചിയിൽ H1N1 ബാധിച്ച് ഒരാൾ മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ഡൽഹി തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്തെ കെട്ടിടങ്ങളിൽ റവന്യൂ വകുപ്പിന്റെ പരിശോധന. ഹോട്ടലുകളുടെ നിർമ്മാണ അനുമതിയിലും സുരക്ഷാ മാനദണ്ഡങ്ങളിലും നിയമലംഘനം കണ്ടെത്തുന്ന കെട്ടിടങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. തമിഴ്നാട്ടിൽ 12th ക്ലാസ് പരീക്ഷ പാസായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് തീവ്രശ്രമം ആരംഭിച്ചു. നാളെക്കകം ജില്ലാതലങ്ങളിൽ ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി. ശക്തമായ മഴയെ തുടർന്ന് പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: 103.6 Real FM.
1: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയുടെ ഫോർമാറ്റ് നിങ്ങൾക്കറിയാം.

ഇങ്ങോട്ട് വിളിക്കുകയല്ല, അങ്ങോട്ട് വിളിക്കുകയാണ് അതിനാകെ ചെയ്യേണ്ടത്. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് ഇടുക മാത്രമാണ്. 9400224440 ഇതാണ് നമ്പർ. ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അയച്ച സന്ദേശങ്ങൾ കണ്ടിരുന്നു, ഹായ് ഇട്ട് കാത്തിരുന്നു, തിരിച്ചു വിളിച്ചില്ല എന്നുള്ള പരിഭവം ചിലരെങ്കിലും ഉന്നയിച്ച് കണ്ടു. നിവൃത്തികേടുകൊണ്ടാണ്, കാരണം വരുന്ന അത്രയും സന്ദേശങ്ങളെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, 7-8 പേർക്കാണ് അവസരം, ഞാൻ വൈകിക്കുന്നില്ല. നമ്മുടെ സംഭാഷണവും അതുപോലെ ചുരുക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പേർക്ക് അവസരം കൊടുക്കാം. ഒരു ഗാനത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ചിത്തിനി എന്ന ചിത്രത്തിൽ KS ഹരിശങ്കർ പാടിയത്.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഹലോ, നമസ്കാരം. നമസ്കാരം.
0: ഹലോ
1: ആ ഹലോ,
0: ഹലോ
1: ഞാൻ
0: നമസ്കാരം.
1: എം എ നാസറാണ് സംസാരിക്കുന്നത്.
0: കേൾക്കുന്നുണ്ടോ?
1: ഓ, കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
0: ഹലോ
1: ഹലോ, കേൾക്കുന്നുണ്ട്?
0: ആ, കേൾക്കുന്നു. ആരാണ്, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എന്റെ പേര് എം എ നാസർ.
0: ആ ഹാ,
1: ഞാൻ നാടക രംഗത്തുള്ള ഒരാളാണ്.
0: ഓ, ആ എം എ നാസർ. നമ്മുടെ ആകാശവാണിയിൽ
1: കെ ടി മുഹമ്മദിന്റെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്.
0: നാസറിന് ആകാശവാണിക്ക് ഒരു ആമുഖം ആവശ്യമില്ല.
1: ആകാശവാണി ഒരു ബീഹൈ ആർട്ടിസ്റ്റാണ്, ഡ്രാമ കേഷ്വൽ ആർട്ടിസ്റ്റാണ്.
0: അതെ അതെ, നാസർ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ്, എനിക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. സന്തോഷം. താങ്കൾ എന്തായാലും ഇങ്ങനെ ഒരു ഫോണിൻ പ്രോഗ്രാമിലൂടെ ഒന്നുകൂടി പരിചയം പുതുക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷം.
1: ഓക്കെ സാർ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം
0: എന്തൊക്കെയുണ്ട്,
1: നല്ല ഏറ്റവും പിന്നെ ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് ഫോണിൻ പ്രോഗ്രാം.
0: അതെ അതെ,
1: ഒരുപാട് ശ്രോതാക്കളുണ്ട്, ഞാനും അതിന്റെ ഒരു ശ്രോതാവാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്, താല്പര്യമാണ് അത്
0: കേൾക്കാറുണ്ട്. നാസറേ ഇവിടെ അടുത്ത് തന്നെയല്ലേ താമസിക്കുന്നത് അല്ലേ?
1: ഞാൻ ഇവിടെ പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നത്.
0: നമ്മുടെ ട്രാൻസ്മിറ്റർ ഇരിക്കുന്ന സ്ഥലം അല്ലേ?
1: ഓ, ആകാശവാണിന്റെ ഒരു
0: ട്രാൻസ്മിറ്റർ. അതെ അതെ അതെ, നമ്മുടെ
1: അടുത്താണ് താമസം.
0: 100 കിലോവാട്ട് പ്രസരണി ട്രാൻസ്മിറ്റർ അവിടെയാണ് ഇരിക്കുന്നത്.
1: പ്രസരണിന്റെ കുറച്ച് ഒരു 50 മീറ്റർ ചുറ്റളവിലാണ് താമസിക്കുന്നത്.
0: നാസറേ പ്രൊഫഷണൽ ആയിട്ട് ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം.
1: അതെ അതെ,
0: ധാരാളം അനുഭവങ്ങളുണ്ട്. ആകാശവാണിയിൽ വന്ന പഴയ കാലത്തെ അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്.
1: തീർച്ചയായിട്ടും ഞാനൊരു ഈ നാടകരംഗത്ത് ഒരു 45 വർഷമായി നാടകരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളാണ്.
0: നമ്മുടെ കെ ടി, നമ്മുടെ തുടക്കം പറഞ്ഞല്ലോ, കെ ടിയുടെ തിയേറ്ററുമായിട്ടൊക്കെ സഹകരിച്ച് പുതിയ
1: ഇത് ഭൂമിയാണ്, കാഫർ, അച്ഛനും ബാപ്പയും, വെള്ളപ്പൊക്കം, സൃഷ്ടി, അതുപോലെ വെള്ളപ്പൊക്കം സൃഷ്ടി നാടകമൊക്കെ സൃഷ്ടി പിന്നെ തിരുവനന്തപുരം ആകാശവാണിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കം നമ്മുടെ കോഴിക്കോട് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത സമയത്ത് അവിടെ അഭിനയിച്ചിട്ടുണ്ട്.
0: കെ ടി നാസറിന്റെ അയൽപക്കത്തായിരുന്നില്ലേ?
1: ആ സാർ, അതെ അതെ അതെ, എന്റെ ഒരു 3-4 വീട് അപ്പുറത്തായിരുന്നു കേട്ടി
0: താമസിച്ചത്.
1: വളരെ അടുത്ത ബന്ധം, ഡേറ്റിലുള്ള വളരെ അടുത്ത ബന്ധങ്ങളായിരുന്നു.
0: കെ ടി മുഹമ്മദിന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ കാണാനും റെക്കോർഡ് ചെയ്യാനൊക്കെ.
1: കാരണം നാടകരംഗത്തെ ഒരു ആചാര്യം തന്നെ പറയാം.
0: അതുകൊണ്ടാണല്ലോ,
1: കാരണം അദ്ദേഹം എഴുതിയിട്ടുള്ള നാടകങ്ങളൊക്കെ തന്നെ മനുഷ്യ സൗഹാർദ്ദം, മതങ്ങൾക്കപ്പുറം മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന രചനകളായിരുന്നു എല്ലാം.
0: അതെ, അതുകൊണ്ടാണല്ലോ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു നാടകത്തിന്റെ ആചാര്യൻ എന്ന നിലയിൽ കയറ്റിയ നാടക കുലപതി എന്ന പേര് നൽകി നമ്മൾ വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രതിമ.
1: തീർച്ചയായിട്ടും
0: നമുക്ക്
1: ഇന്നത്തെ പുതിയ കാലത്ത് ഒരുപാട് മനുഷ്യൻ മതങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു ഒരു കാലഘട്ടമാണ്.
0: അതെ അതെ,
1: ഒരു കാലഘട്ടമാണ് വർത്തമാന കാലം എന്ന്
0: പറയുന്നത്.
1: കെ ടിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചു പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ രചനകൾ, കെ ടിയെ പോലുള്ള അച്ഛനും ബാപ്പയും നാടകം, അതുപോലെ തന്നെ സിനിമ അടക്കം വന്നിട്ടുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായർ അഭിനയിച്ചിട്ടുള്ള, കെ പി മാർക്ക് അഭിനയിച്ചിട്ടുള്ള അച്ഛനും ബാപ്പയും.
0: എന്തായാലും ഒക്കെ ഓർമ്മപ്പെടുത്തലുകൾ ഇത് പല രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് താങ്കളും ഈ.
1: തീർച്ചയായിട്ടും, മരിക്കുന്നത് വരെ നമ്മളെ ഒരു ആ ചിന്തകൾ മനസ്സിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. കേട്ടിയതൊക്കെ വലിയ ഓർമ്മകളൊക്കെ മനസ്സിലായി ഇറക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്.
0: എന്തായാലും ഇങ്ങനെ ആകസ്മികമായാലും പരിചയപ്പെടാൻ, ഒരിക്കൽ പരിചയപ്പെടാനല്ല, പരിചയം പുതുക്കാൻ അവസരം കിട്ടിയാൽ സന്തോഷം.
1: അതെ സാർ,
0: ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: വളരെ സന്തോഷമുള്ള കാര്യം, കാരണം നമ്മുടെ പിന്നെ പല ആളുകൾക്കും നമ്മള് ആരാന്നറിയാത്ത നാടകം കേൾക്കുന്ന സമയത്തുള്ള ഒരു അതല്ലാതെ നമ്മൾ ആരാന്നുള്ള ഒരു പരിചയപ്പെടുത്തൽ കൂടിയാണല്ലോ
0: ഈ
1: ഒരു സംവിധാനം.
0: തീർച്ചയായും. അപ്പൊ താങ്കൾ ആവശ്യപ്പെട്ട പാട്ട് തുറക്കാത്ത വാതിലിലെ പാർവണ.
1: തുറക്കാത്ത വാതിൽ എന്ന് പറഞ്ഞാൽ കെ ടി എഴുതിയ ഒരു സിനിമ, കെ ടി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതില് പാർവണേന്ദുവിൻ ദേഹം അടക്കി
0: പാതിരാവിൻ
1: കല്ലറയിൽ.
0: അതെ അതെ, നമുക്ക് പി ഭാസ്കരന്റെ രചനയാണ്, കെ രാഘവന്റെ.
1: വല്ലാത്തൊരു സീക്വൻസ് ആണ് അത്, മനസ്സിൽ വല്ലാണ്ട് മായാതെ നിൽക്കുന്ന വല്ലാത്തൊരു സീക്വൻസ് ആണ്.
0: എന്തായാലും കേൾക്കാം കേട്ടോ. ഓക്കെ
1: ഓക്കെ സാർ, താങ്ക് യു സാർ.
0: യേശുദാസ് പാടിയ ഗാനം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ സാർ, ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വിളിക്കേണ്ടതില്ല, ഞങ്ങൾ തിരിച്ച് നിങ്ങളെ അങ്ങോട്ട് വിളിക്കുകയാണ്. ആകെ ചെയ്യേണ്ടത് വാട്സപ്പിൽ ഒരു ഹായ് ഇടുക എന്നുള്ളതാണ്, തുടക്കത്തിലെ പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി വാട്സപ്പ് നമ്പർ പറയട്ടെ, 9400024440 9400224440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഹലോ, ബിന്ദു ആണോ?
1: ഹലോ,
0: ഹലോ, ബിന്ദു അല്ലേ?
1: പറഞ്ഞോളൂ.
0: ബിന്ദു എന്നല്ലേ പേര്?
1: അതെ.
0: എവിടെയാ സ്ഥലം?
1: പാവങ്ങാട്, കോഴിക്കോട് പാവങ്ങാട്.
0: പാവങ്ങാടാണ് ബിന്ദു. അവിടെ കടയിലെ ജോലി ചെയ്യുന്ന സ്ഥലത്താന്ന് തോന്നുന്നു അല്ലേ?
1: സൗണ്ട് കുറവാണ്, മനസ്സിലാവുന്നില്ല.
0: അതെ, അത് വണ്ടി പുറത്തുനിന്നുള്ള വണ്ടിയുടെ ശബ്ദം കൊണ്ടാ ബിന്ദു, എനിക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. ബിന്ദുവിന്റെ പാട്ട് പറയൂ, പാട്ട് പറയൂ. പാട്ട് കൊടുക്കാം. നമ്മുടെ വേറെ ആരോ ഫ്രണ്ട്സിന്റെ പേരെന്തൊക്കെയാ? പേരെന്താ?
1: കവിത, ലിജി, നിഷിത, ശാലിനി,
0: എല്ലാരും ഉണ്ട്. ഓക്കെ, ഇനി ആരോ ഒരാൾ വിട്ടുപോയല്ലോ. ആ രാധിഷയുടെ കാര്യം വിട്ടുപോയില്ലേ? അവരാകെ പ്രതീക്ഷയോട് കൂടി പറഞ്ഞല്ലേ ചേച്ചി എന്റെ പേര് പറയണേന്ന് പറഞ്ഞിട്ട് മറന്നുപോയ കാര്യം അബദ്ധാവില്ലേ? അല്ലേ, ബിന്ദുവിന് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് അല്ലേ? വേണ്ട ബിന്ദു, പാട്ട് കൊടുക്കാം, പാട്ട് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിൽ ഒരു ഹായിട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നല്ലോ. വാട്സപ്പ് നമ്പർ 9000024044. ധാരാളം പേർ ഹായ് ഇടുന്നതുകൊണ്ട് കുറച്ചുപേരെ തിരിച്ചു വിളിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കും ഉണ്ട്. ദയവായി പരസ്പരം സഹകരിക്കാം. ഹലോ, നമസ്കാരം. ഇതാരാ? ജയപ്രകാശ്.
1: ജയപ്രകാശ്, മലപ്പുറം.
0: മലപ്പുറം. മലപ്പുറത്ത് എവിടെയാണ്?
1: മലപ്പുറം പാണക്കാട്.
0: പാണക്കാട് എന്നാണ്.
1: ജോലി ചെയ്യണേ വീട്.
0: കോടൂര് വലിയൊരു മറ്റേ സെവൻസിന്റെ വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. ജയപ്രകാശ് അവിടെ കളിയാണ് പോറണ്ടോ? മലപ്പുറത്തുകാരോ ഈ ചോദിക്കുന്നത് അല്ലേ? കടപ്പുറത്തേക്കാണോ പൂഴി? സെന്ററാണ്. കടപ്പുറത്തേക്കാണോ പൂഴി ഇറക്കുന്നത് അല്ലേ? എന്താ ജയപ്രകാശ് വിശേഷം? എന്താ ജോലി?
1: ടൈലറാണ്.
0: ശരി, ഇപ്പൊ പാണക്കാടാണോ?
1: പാണക്കാടാണ്.
0: ഓക്കെ, അപ്പോ ഇത് തമ്മിൽ എത്ര ദൂരമുണ്ട് യാത്ര? അടുത്ത് അടുത്താണോ?
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും ഇപ്പൊ ജോലിസ്ഥലത്തിരുന്ന് കേൾക്കാണ്. അല്ല, ജോലിസ്ഥലത്തിരുന്നാണ് ഇപ്പൊ ഇത് കേൾക്കുന്നത്. വീട്ടിൽ കേൾക്കുന്നുണ്ടോ? വീട്ടിൽ ആരെയും കേൾക്കുന്നുണ്ടാവോ? അപ്പൊ അതും ഓണാണ്. അതും ഓണാക്കി വെച്ചിട്ടുണ്ട്. അല്ല, അതും ഓണാക്കി വെച്ചിട്ടുണ്ട് അല്ലേ?

0: റേഡിയോ
1: ആ അല്ല വീട്ടിലെ റേഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ എന്ന്
0: ചോദിക്കും. വീട്ടിലെ റേഡിയോ ഓൺ ആക്കിണ്ടോ? കടയിലുണ്ട്.
1: ഓക്കെ, ഞാൻ സംസാരിക്കുന്നത് ജയപ്രകാശ്, ഫോണിലാണോ കേൾക്കുന്നത് റേഡിയോയിലാണോ കേൾക്കുന്നത്?
0: അല്ല ഫോണില് റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ.
1: ആ ഓക്കെ, അല്ല ഞാൻ ഫോണില് തന്നെ അല്ലേ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ കേട്ടോ.
0: ഓക്കെ, പുറത്ത് നിൽക്കുന്നത്.
1: ആ ഓക്കെ ഓക്കെ, അപ്പൊ ബാക്കി കൂടെയുള്ള നമ്മുടെ സഹപ്രവർത്തകരോടൊക്കെ നമ്മുടെ സ്നേഹാന്വേഷണം പറയാം, അവരൊക്കെ കേട്ടോണ്ടിരിക്കട്ടെ. പാട്ട് വേണ്ടത് ലവ് ഇൻ സിംഗപ്പൂരിലെ പാട്ട് അല്ലേ?
0: ലവ് ഇൻ സിംഗപ്പൂർ
1: അതില് ഏത് പാട്ട്?
0: രാജാ മഹാരാജ പാട്ട്.
1: അതെ,
0: രാജാ മഹാരാജ ലോകം ഇനി എന്റെ സ്വന്തം ഇനി എന്ത് വേണം പൊന്നേ, ആ പാട്ടുണ്ട്.
1: ഇത് എല്ലാ ദിവസവും ജയപ്രകാശ് വന്ന് കടയുടെ മുമ്പിൽ നിന്ന് പാടുന്ന പാട്ടാണ് അല്ലേ?
0: ഞാൻ പാട്ട് പാടാൻ അറിയാം, പാട്ട് പാടുന്ന ആളാണ്. ഞങ്ങൾക്ക് പാട്ട് പാടാൻ കുറെ ഗ്രൂപ്പുകളുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും
0: പാട്ട് ഗ്രൂപ്പുകൾ കുറെ ഉണ്ട്, അപ്പൊ അതിലൊക്കെ സ്ഥിരമായിട്ട് പാടുന്ന ആളാണ്.
1: ഓക്കെ, താങ്ക് യു. എന്തായാലും പാട്ട് കൊടുക്കാൻ ലവ് ഇൻ സിംഗപ്പൂർ പഴയ ചിത്രത്തിലെ പാട്ടാണ്, ജയചന്ദ്രൻ എസ് ജാനകിയും പാടിയത് അല്ലേ?
0: ആ അതെ.
1: ഓക്കെ, എന്നാ ശരി, ഞങ്ങളുടെ സ്നേഹാന്വേഷണം.

ज्ञान राजा।

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ നമസ്കാരം.
1: ആ സൗണ്ട് പുറത്ത് കുറവാണല്ലോ സാറേ.
0: അതെ, എന്റെ ശബ്ദോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
1: ഹലോ,
0: എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ?
1: വളരെ
0: കുറവാണ്, നേരിയ ഒരു സൗണ്ട് വരുന്നേ
1: ഉള്ളൂ.
0: ശീതം പിടിച്ചിട്ട് നമ്മൾ എല്ലാം കൂടി മെലിഞ്ഞോ?
1: എങ്ങനെ
0: ശീതം പിടിച്ച് മെലിഞ്ഞോ എന്ന് ചോദിക്കാം ശബ്ദം.
1: കൊറേ കാലത്തിന് ശേഷം കേൾക്കല്ലേ സാറിന്റെ സൗണ്ട്.
0: അതെ, അതുകൊണ്ടാണ് പറ്റിയത്. കുഴപ്പമില്ല. എന്താ പേരെന്താ?
1: പേര് വിജയ, തിരുവണ്ണൂർ.
0: തിരുവണ്ണൂർ. ഓഹോഹോ, സന്തോഷം. നമ്മുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി കുറച്ച് കാലമായി കാത്തിരിക്കുന്നു അല്ലേ?
1: കുറെ കാലമായി ഇങ്ങനെ വാട്സപ്പ്. ഇടയിലും നിങ്ങളുടെ അങ്ങനെ ഒരു കോളിന്റെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല.
0: അതെ അതെ, ആ സമയത്ത് നമുക്ക് ഇലക്ഷൻ ഒക്കെ ആയിട്ട് കുറച്ച് അങ്ങനെ തത്സമയ പരിപാടികൾ കുറച്ച്
1: ഉണ്ടായിരുന്നില്ല. നന്നായി, വീണ്ടും തുടങ്ങിയത് നന്നായി. ഞങ്ങളെ പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് റേഡിയോയില് പാട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന. കുറേ നല്ല നല്ല പാട്ടുകൾ വരാറുണ്ടല്ലോ.
0: അതെ അതെ,
1: ഈയിടെ ആയിട്ട് കുറച്ച് അങ്ങനെ ഒന്നും കേൾക്കുന്നില്ല.
0: അപ്പൊ എന്തായാലും അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മളെ പരിപാടി.
1: നന്നായി നന്നായി, വളരെ നന്നായി. എല്ലാവർക്കും എന്നെ പോലെ പാട്ട് കേൾക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ.
0: അതെ, തീർച്ചയായും. വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന കുറെ പേരുണ്ടല്ലോ അല്ലേ? തിരുവണ്ണൂര്. ആ സന്തോഷായിരിക്കുന്നു, സന്തോഷായിരിക്കുന്നു. അവിടെ ജോലി വീട്ടിലായിരിക്കുന്നു വിചാരിക്കുന്നു?
1: ആ അതെ, ഹൗസ് വൈഫ് ആണ് ഇപ്പൊ, വീട്ടിൽ തന്നെ.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഊണിന്റെ വട്ടങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ആയിരുന്നു വിചാരിക്കും. ആയോ?
1: ഊണ് കഴിഞ്ഞു.
0: കഴിഞ്ഞു. അതെ, ഇത് കേൾക്കുന്ന കുറെ ആൾക്കാര് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. കാരണം ഇത് അന്ന് രണ്ടും നല്ല കോമ്പിനേഷനാ. ഓക്കെ, എന്തായാലും അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള
1: നോണൊന്നും കഴിക്കാത്തോണ്ട് പച്ചക്കറി തന്നെ.
0: അതെ, അതിൽ തന്നെ ഇത്ര നല്ല വൈവിധ്യമാർന്ന വിഭവങ്ങളായ പോരെ. പിന്നെ നമ്മൾ എന്തിനു വേറൊരു നോൺ
1: നോണെന്നൊക്കെ മാറി ഇപ്പോ വെജിറ്റേറിയനിലേക്ക് വരികയല്ലേ.
0: അതെ, ഇതിങ്ങനെ ഒരു സൈക്കിളാണല്ലോ അല്ലേ, ലോകത്തിൽ ഇങ്ങനെ പല പല ഇൻട്രസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. സന്തോഷം കേട്ടോ. അപ്പൊ പാട്ട് നമുക്ക് മഴക്കാറിലെ പ്രളയ ബയോധി
1: സിനിമയിലെ പ്രളയ ബയോധിയിൽ നിന്നുള്ള ഗാനമാണ്.
0: ആ ഓക്കെ, നമ്മള് വയലാർ ദേവരാജൻ ടീം യേശുദാസ് പാടിയ പാട്ട്.
1: അതെ അതെ, നല്ലൊരു പാട്ടല്ലേ.
0: ഓ കേൾപ്പിക്കാട്ടോ. അപ്പൊ വീട്ടിലെല്ലാരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂട്ടോ.
1: ഓ ശരി.
0: ഓക്കെ ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈകി കേട്ടവർക്ക് വേണ്ടി പറയുകയാണ്, ഫോണിൻ പരിപാടിയിലേക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ടതില്ല, നമ്മൾ വാട്സപ്പിൽ ഒരു ഹായ് ഇടുന്നവരെ തിരിച്ച് അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ ആൾക്കാർക്ക്, ഒരുപാട് സമയമായി കാത്തിരിക്കുന്ന, കുറേ കാലമായിട്ട് പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നവരെ കൂടി ഈ പരിപാടിയിൽ ചേർത്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് ഇടാൻ പറയുന്നത്. 9400224440. ഇതാണ് നമ്മുടെ നമ്പർ. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: എന്താ, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഞാൻ രജില, പേരാമ്പ്ര.
0: രജില. രജില, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
1: ആ, കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, എന്തൊക്കെയാ വിശേഷം?
1: നല്ല വിശേഷമോ, നല്ല മഴയുണ്ട്.
0: ആ രജില, നമ്മൾ തിരിച്ചു വിളിക്കുന്നു പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു അല്ലേ? അതെ, പോയാലൊരു ഒരു ഒരു ഹായ് എന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരുപാട് പേര് ഇങ്ങനെ ഹായ് അയച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ. അതെ അതെ, ആരെ? അതുകൊണ്ടല്ല രജിത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു രീതിയിൽ അതിനെ പുനഃസംവിധാനം ചെയ്തത്. അപ്പൊ ഇതുപോലെ കാത്തിരിക്കുന്നവർക്ക് ഹായ് ഇട്ടാൽ മതിയല്ലോ. മറ്റേ ഒരു മണിക്കൂർ ഫോണിന്റെ ചോട്ടിലിരുന്ന് വിളിച്ച് വിളിച്ച് അവർക്ക് മടുപ്പുണ്ടാവും, കിട്ടുന്നില്ല, നിരാശ കൂടും. ഇതാകുമ്പോ ഒരു പോയാലൊരു ഹായ് പോട്ടെ, കിട്ടിയാലൊരു ഫോൺ വരുമല്ലോ. അതെ, ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ അപ്രതീക്ഷിതം എന്ന് പറയുന്നതിനാണ് അല്ലേ. ഓക്കെ, എന്താ വേറെ വിശേഷങ്ങൾ? പേരാമ്പ്രയൊക്കെ ഉഷാറായിരിക്കുന്നോ? കനത്ത മഴ പ്രതീക്ഷിച്ചാണോ ഇരിക്കുന്നേ? ആണോ? കാറ് മൂടിക്കെട്ടി നിൽക്കുന്നു. ഓക്കെ, ദശരഥത്തിലെ മന്ദാരച്ചപ്പല്ലേ ഉദ്ദേശിച്ച പാട്ട്? എങ്ങനെ, നമ്മുടെ പരിപാടികൾ ശ്രവിക്കുന്ന ആളല്ലേ? അതെ, അപ്പൊ പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഒന്നും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതും ഇല്ല. ഇല്ല, നമുക്ക് പാട്ട് കേട്ടല്ലോ.
1: ഓ, ആയിക്കോട്ടെ.
0: ഓക്കെ, താങ്ക് യു.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം. ആകാശവാണി എന്നാണ്, നമ്മുടെ ഗാനോത്സവം പരിപാടി എന്നാണ്. എന്താ പേര്, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ശിവരാജ്.
0: എവിടെയാ സ്ഥലം?
1: രാമനാട്ടുകാരൻ, നിശരി.
0: നിശരി. ഓക്കെ, എന്തൊക്കെയാണ് ശിവരാജ് ഏട്ടാ വിശേഷങ്ങൾ?
1: എന്തൊക്കെ, ഇങ്ങനെ പോണു. ഞാനൊരു ചെറിയ പശുവിന്റെ പരിപാടിയിലാണ്.
0: ആണോ? നമുക്ക് ഒരു മിനിറ്റ് ആ പാട്ടും കൂടി ഒന്ന് പറഞ്ഞാലേ, നമുക്ക് ആ സംസാരത്തിനിടയിൽ ആ പാട്ടും കൂടി എടുത്തു വെച്ചാൽ.
1: ഒരു പഴയ പാട്ടായിക്കോട്ടെ. നല്ല
0: ആയിക്കോട്ടെ, നല്ല ഏതെങ്കിലും മതിയോ? ഏതെങ്കിലും ഒരു പഴയ പാട്ട് മതി. ഓക്കെ. എന്തൊക്കെയാണ് പശുവിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, എന്താ മനസ്സിലായില്ല?
1: പശുവിന്റെ കറവ്.
0: കറവ്, അങ്ങനെ അങ്ങനെ. അത് ഒരു ക്ഷീര കർഷകനാണപ്പോൾ.
1: ക്ഷീര കർഷകൻ.

0: അതെ, ഇപ്പൊ നമ്മള് പാലിന്റെ വിലയൊക്കെ കൂട്ടിയോണ്ട് ജയരാജേട്ടനെ മെച്ചമുണ്ടോ?
1: ഈ മാസം മുതലേ കൂട്ടി ഒരു റുപ്യ.
0: അതെ, അതുകൊണ്ട് സ്വന്തമായിട്ട് എത്ര പശുക്കളുണ്ട്
1: ഇപ്പൊ? രണ്ടെണ്ണം സുഖല്ലേ, മൂന്നാലിനൊക്കെ ഉണ്ട്.
0: ആണോ? ആ ശരി. എന്നിട്ട് അതിന്
1: അറ്റക്കൊക്കെ വന്നു അങ്ങനെ.
0: ആ, അപ്പോ താങ്കൾക്ക് ശാരീരിക വിഷമതകൾ വന്നുകൊണ്ട് ചെയ്യാൻ കൂടുതൽ ഭാരം എടുക്കാൻ വയ്യാണ്ടായി അല്ലേ?
1: ഇല്ലില്ല, അതെ.
0: കറവയൊക്കെ സ്വന്തമായിട്ടാണോ?
1: ഓ,
0: എവിടെയാ? അടുത്ത് തന്നെ സൊസൈറ്റി ഉണ്ടോ പാല് കൊടുക്കാൻ?
1: അല്ലല്ല, കംപ്ലീറ്റ് വീടുകളിലാ.
0: ആ, വീടുകളിൽ കൊടുക്കായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇടയ്ക്ക് റിയൽ എഫ് എം, നമ്മുടെ ആലയിൽ പോയാലും റിയൽ എഫ് എം കേൾക്കാനുള്ള സൗകര്യം ഉണ്ട്.

0: ഇതിനൊക്കെ കാണുന്നത്. പാട്ടിന്റെ ഉസ്താദാണ്. അപ്പൊ നല്ലൊരു പാട്ട് കേൾപ്പിച്ചു തരാം അല്ലേ? ഒരു പഴയ പാട്ട് മതി എന്ന് പറഞ്ഞോണ്ടാ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് നമുക്ക് കേൾപ്പിച്ചു തരായിരുന്നു, കുഴപ്പമില്ല.
1: നമുക്ക്
0: പഴയതായിക്കോട്ടെ, ഞങ്ങള് നല്ല പാട്ട് റോസിയിലെ പാട്ട് കൊടുക്കാം. നല്ല വല്യാമ്പൽ. അപ്പൊ വീട്ടിലെ ബാക്കി കുടുംബാംഗങ്ങളോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ. ഇനി വൈകിട്ട് പോണ്ടേ? വീണ്ടും പാല് കൊടുക്കാൻ പോണ്ടേ? എപ്പോഴാ രാവിലെ? എപ്പോ തുടങ്ങും നമ്മുടെ ദിവസം? അപ്പൊ തുടങ്ങും അല്ലേ. ഓക്കെ, എന്തായാലും പരിചയപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞാൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ.

0: മോൾ പുറത്താ.
1: ആ ഹാ ഹാ നമ്മളെ പേരാമ്പറയൊക്കെ രീതിയിലനുസരിച്ചിട്ട് ബാബുവേട്ടനെ ബാ എന്നാണോ വിളിക്കുന്നത് അല്ലേ? അപ്പൊ ബാബുവേട്ടൻ തിരിച്ചെന്താ വിളിക്കുന്നത്? രാന്നോ? രാന്ന് വിളിക്കൂല. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേരെന്താ? അതെ മനസ്സിലായി. അതെ, ബാബുവേട്ടൻ അമ്മ, നമ്മുടെ അമ്മ. എന്താ പേര്?
0: മാണി.
1: ആ ഹാ ഹാ അപ്പൊ എന്തായാലും എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ. നമ്മള് കുറെ കാലം കാത്തിരുന്നു,
0: ഭയങ്കര സന്തോഷായി.
1: അതെ, ഞാനതാ പറഞ്ഞ ഞങ്ങൾ പറയണമെന്നൊക്കെ കൊറേ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ കാര്യം കൊണ്ട് വന്നപ്പോ ഒന്നും പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. എവിടെയാ വീട്? എവിടെയാ ഇപ്പൊ ഇവിടേക്ക് വാങ്ങ കഴിച്ച് വന്നല്ലേ? അടുത്തന്നെ അല്ലേ? ആ ഹാ ഹാ ഹാ ഹാ അപ്പൊ അമ്മയോടും ബാബുവേട്ടനോടും മക്കളോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം. വടക്കം വീരഗാഥയിലെ കളരി വിളക്കല്ലേ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അതെ, നമ്മുടെ ചിത്ര പാടിയ പാട്ടാണ്, കെ ജയകുമാറിന്റെ രചന, ബോംബെ രവി സംഗീതം നൽകിയ പാട്ടല്ലേ. ഓക്കെ, എന്നാ പാട്ട് കേൾപ്പിക്കട്ടെ.
0: ഓ,
1: താങ്ക് യു.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: രജിത,
1: ഓ,
0: എവിടെയാ സ്ഥലം?
1: ഹലോ,
0: സ്ഥലം എവിടെയാ?
1: സ്ഥലം കൂട്ടാളി, പേരാമ്പ്ര കൂട്ടാളി.
0: ആ ഹാ ഹാ ഹാ. കുറെ കാലമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു, പക്ഷെ ഇന്നാണ് അവസരം കിട്ടിയത്.
1: ഓ, എപ്പോൾ
0: വിചാരിക്കും
1: പരിപാടി പങ്കെടുക്കണം.
0: അപ്പോ ഇന്ന് കിട്ടി. എന്തൊക്കെയാ വിശേഷങ്ങൾ? സന്തോഷം, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. കാത്തിരിക്കുന്ന ഒരാളുമായി സംസാരിക്കുന്നതിൽ പരം സന്തോഷം വേറൊന്നുണ്ട്. അരെ, വീട്ടിലെ വീട്ടിൽ നിന്നല്ലേ? ആ, ബാബുട്ടപ്പ അവിടെ ഉണ്ടോ?

0: ഹലോ, നമസ്കാരം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ
1: ഹലോ
0: ആ കേൾക്കുന്നില്ലേ?
1: ഹലോ
0: ആ ഇതാരാ? രമാദേവി അല്ലേ?
1: ഹലോ
0: രമാദേവി അല്ലേ? ബാലുശ്ശേരി നിന്ന്. ആ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: ഹലോ കേൾക്കുന്നില്ല ശരിക്കും.
0: ഞാൻ എനിക്ക് കേൾക്കാനുണ്ടല്ലോ.
1: ഞാൻ റേഡിയോ തരത്തിൽ മാറിയാണ് നിൽക്കുന്നത്.
0: ആ ഓക്കെ, നമ്മൾ ഫോണിൽ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
1: ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ.
0: ആണോ? ഓക്കെ. രമ ഏത് പാട്ടാ വേണ്ടേ?
1: ഹലോ
0: ആ പറഞ്ഞു, പാട്ട് പറയൂ. പാട്ട്
1: മനസ്സിനി എന്ന ചിത്രത്തിൽ വിളിക്കുന്നു.
0: ആ എസ് ജാനകി പാടിയത് അല്ലേ?
1: എസ് ജാനകി പാടിയാ.
0: ആ ഹാ ഹാ, പി ഭാസ്കരൻ, എം എസ് ബാബുരാജ് ടീമിന്റെ പാട്ടാണല്ലോ.
1: നല്ല പഴയ പാട്ടാണ്.
0: ആ നമ്മൾ കുറച്ച് ദിവസമായി കാത്തിരിക്കുന്നു തോന്നുന്നു. ആ ആയിക്കോട്ടെ, കേൾപ്പിക്കാം. കുറച്ച് ദിവസമായി പരിപാടി കേൾക്കാൻ, പരിപാടിയിൽ പങ്കെടുക്കാൻ കാത്തി. ഓ ആയിക്കോട്ടെ. ആ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക്. അതെയോ? ഏത് സ്കൂളിലായിരുന്നു? സ്കൂൾ എവിടെയായിരുന്നു? ആ അതെയോ? അപ്പൊ നല്ല ബാലുശ്ശേരി, കോക്കല്ലൂർ ഭാഗങ്ങളിലൊക്കെ. ആ ഹാ ഹാ ഹാ. അപ്പൊ ടീച്ചറുടെ നാട് ബാലുശ്ശേരി അല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത് ടീച്ചറുടെ നാട്. അല്ല ഞാൻ ചോദിക്കുന്നത് ടീച്ചർ ബാലുശ്ശേരിക്കാരിയാണോ?
1: അല്ല ഞാൻ ശരിക്കും പ്രോപ്പർ ബാലുശ്ശേരി അല്ല, ഞാൻ ഇവിടെ ജോലി കിട്ടി വന്നതാണ്. ഞാൻ മാവേലിക്കാരിയാണ്.
0: അതെ, എനിക്കൊരു ഒരു
1: സംസാരത്തിൽ മനസ്സിലായതാ
0: ചെറുതായിട്ട്. എന്തായാലും ടീച്ചറെ സന്തോഷം, നമുക്ക് മറ്റൊരിക്കൽ കൂടുതൽ സംസാരിക്കാം.
1: സന്തോഷം.
0: പാട്ട് കൊടുക്കാം കേട്ടോ, പാട്ട് കൊടുക്കാം. ഓക്കെ.

0: in the headlines once again. Energy security, trade and investment top the agenda of Prime Minister Narendra Modi's talks with acting President of Venezuela Delcy Rodriguez in New Delhi. Northeastern Council's meeting underway in Shillong. Union Home Minister Amit Shah chairs deliberations on tourism, agriculture, economic corridor development, infrastructure and connectivity. Veteran film producer Pehlaj Nihlani passes away. Republicans and Democrats jointly seek to end President Donald Trump's military action in Iran. U.S. House of Representatives passes resolution. Southwest monsoon sets in over Kerala. And first World Yogasan Sports Championship begins in Ahmedabad. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 37-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
2: കൊലപാതകി വ്യഭിചാരിണിയെ തേടിയെത്തുകയാണ്. താങ്ങാനാവാത്ത മനസ്സിന്റെ ഭാരം ഇറക്കി വയ്ക്കാനായി. ഉള്ളുവെന്താൽ പിന്നെ വെള്ളമൊഴിച്ചിട്ട് കാര്യമില്ലല്ലോ. തീയാണെങ്കിൽ കെടുത്താമായിരുന്നു. രഹസ്യത്തിൽ രണ്ടുപേരെ വകവരുത്തിയ റസ്കോൾനിക്കോവ് എല്ലാം വിളിച്ചു പറഞ്ഞ് ഭാരമൊഴിക്കാൻ ഉപബോധ മനസ്സ് പലവട്ടം ശ്രമിച്ചതാണ്. പിടി വീഴുമെന്നാകുമ്പോൾ ബോധമനസ്സ് ഉപായം കണ്ടെത്തി രക്ഷപ്പെടും. അന്തക്കരണങ്ങളിലെ ഈ ഒളിച്ചുകളിയുടെ കാവ്യം എഴുതിയത് ദോസ്തോയവ്സ്കി നമ്മെ കേൾപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിതാ ഇപ്പോൾ നായകൻ നിക്കോവിന് ആശ്വാസമാകാമായിരുന്ന അമ്മയുടെയും അനുജത്തിയുടെയും സാമീപ്യം ഗതികെട്ട് അയാൾ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരേ തൂവൽ പക്ഷികൾക്കേ ഒരുമിച്ച് ചേക്കേറാനാകൂ. നിസ്സഹായതയുടെ പരകോടിയിൽ ശരീരം വിറ്റ് ജീവിക്കാൻ ഇറങ്ങിയ സോണിയ എന്ന പെൺകുട്ടിയുടെ സവിധത്തിലാണിപ്പോൾ കൊലയാളി നിക്കോവ്. കുറ്റവും ശിക്ഷയും നാടകത്തിന്റെ അത്യുജ്വല മുഹൂർത്തങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ് നമ്മൾ. സഹനയാനങ്ങളിലെ സഹചാരികളുടെ സംഭാഷണങ്ങൾ നൂറ്റാണ്ടുകളെ അതിജീവിച്ചത് എങ്ങനെയെന്ന് ചെവിയോർക്കാം.

0: നീ നീ എത്ര മെലിഞ്ഞിട്ടാണ്, വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
1: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
0: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
1: അതെ.
0: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
1: അതെ.
0: നീ മാത്രം?
1: ഞാൻ മാത്രം.
0: നിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാകുന്നു.
1: എനിക്ക് പേടിയില്ലല്ലോ.
0: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ്, മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം. കാതറിനെ വഴക്ക് പറഞ്ഞപ്പോൾ നീ 6 മണിക്ക് പുറത്തു പോയതും 9 മണിക്ക് തിരിച്ചു വന്നതും, കാതറിന നിന്റെ കട്ടിലിനരികിൽ മുട്ടുകുത്തി നിന്നതുമെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: ഞാനിന്ന് അദ്ദേഹത്തെ കണ്ടുവെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
0: ആരെ?
1: അച്ഛനെ. ഏകദേശം 10 മണിക്ക് ഞാൻ തെരുവിന്റെ മൂലയിലൂടെ നടക്കുമ്പോൾ അച്ഛൻ മുന്നിലൂടെ നടന്നു പോകുന്നു.
0: മരിച്ചുപോയ മർമലഡോവിനെ നിന്റെ അച്ഛനെ കണ്ടെന്നോ? ഏയ്, തോന്നില്ല.

0: അല്ലെങ്കിൽ നീ അത്രമാത്രം അച്ഛനെ സ്നേഹിച്ചിരുന്നു അല്ലേ?
1: സ്നേഹിച്ചിരുന്നു.
0: വീട്ടിൽ താമസിക്കുമ്പോൾ കാതറിന് നിന്നെ തല്ലാറുണ്ടായിരുന്നു?
1: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരിക്കലുമില്ല. ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് എങ്ങനെ ചോദിക്കാൻ കഴിയുന്നു?
0: അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നോ ഇപ്പോഴും?
1: സ്നേഹിക്കുന്നുണ്ടോന്നോ? തീർച്ചയായും. അവരൊരു കൊച്ചു കുഞ്ഞിനെ പോലെയായിരുന്നു. അവരുടെ ഉദാര മനസ്സ്, ബുദ്ധി സാമർഥ്യം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല.
0: അപ്പോൾ ഞാൻ കേട്ടത്?
1: എന്തു കേട്ടെന്ന്? എന്നെ അടിക്കുകയോ? അവർ അത്രമാത്രം ദുഃഖിതയായിരുന്നു. പോരാത്തതിന് രോഗിയും. സമൂഹനീതിക്ക് അനുസൃതമായി ജീവിക്കുന്ന തികഞ്ഞ പരിശുദ്ധ.
0: ശരി, എനിക്ക് മനസ്സിലായി.
1: നിങ്ങളവരെ ദ്രോഹിച്ചാലും തിരിച്ചവരിൽ നിന്ന് ദ്രോഹം പ്രതീക്ഷിക്കണ്ട.
0: സോണിയ, ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്?
1: എനിക്കറിയില്ല.
0: അങ്ങനൊന്നും പറയല്ലേ, നീയാണ് അവർക്ക് അഭയം.
1: അതെ, ഞാൻ തന്നെ. നിങ്ങളിലാണ് അവരുടെ പ്രതീക്ഷയെന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കയ്യിലുള്ളതെല്ലാം കൊടുത്തതല്ലേ?
0: എന്നിലോ?
1: നിങ്ങൾ അവരെ സഹായിക്കോ. അന്ന് നിങ്ങൾ അവർക്ക് പണം കൊടുത്തു, അതുകൊണ്ട് ബാധ്യത മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കുവോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് വേണ്ട.
0: എന്നെ വില കുറച്ച് കാണേണ്ട.
1: അങ്ങനെയല്ല.
0: പിന്നെ
1: കൂടുതൽ പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിക്കുന്നത് എന്തിന്? എവിടുന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങി എന്നെയും കൂട്ടി സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനാണ് അവരുടെ പരിപാടി. ഞാൻ അതിന്റെ ചുമതലകൾ ഏറ്റെടുക്കണമെന്ന്, അങ്ങനെയൊരു സുന്ദരമായ പൊതുജീവിതം കെട്ടിപ്പടുക്കണമെന്ന്.
0: അപ്പോൾ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു.
1: വിചാരിക്കുന്നത് പോലെയാണോ കാര്യങ്ങൾ? അതെ, കഴിഞ്ഞ ആഴ്ച ഞാൻ അവരെ കാണാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും വായിച്ചു കേൾപ്പിക്കാൻ. പുസ്തകമെടുത്ത് കയ്യിൽ തന്നു. അയൽക്കാരനിൽ നിന്ന് കിട്ടിയ പുസ്തകം, വിചിത്രമായൊരു പുസ്തകം. അവിടെ വച്ച് ലിസവറ്റയെ കണ്ടു.
0: തെരുവ് കച്ചവടക്കാരി ലിസവറ്റയെ നീ അറിയുമോ? നിനക്കവിടെ പരിചയമുണ്ടോ?
1: എനിക്കറിയാമല്ലോ. അവളെ നിങ്ങളും അറിയുമോ?
0: അറിയും, അറിയും. കാതറിനിക്ക് അതീവ ഗുരുതരമായ ക്ഷയരോഗമാണ്. മരണം തൊട്ടടുത്തെത്തിയിരിക്കുന്നു.
1: അയ്യോ, ഇല്ലില്ല.
0: എന്നാൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം.
1: ഇല്ല, അതല്ല നല്ലത്, അതല്ല നല്ലത്. ഒരിക്കലും അങ്ങനെ പറയരുത്.
0: പക്ഷെ കുട്ടികൾ, അവരെ കൂടെ താമസിപ്പിക്കാൻ സാധിക്കാത്ത നിലയ്ക്ക് നീ എന്തു ചെയ്യും?
1: അയ്യോ, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല.
0: കാതറീന ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെ കരുതുക. നിനക്കെന്തെങ്കിലും അസുഖം പിടിപെട്ട് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നാലോ? അപ്പോൾ എന്ത് സംഭവിക്കും?
1: നിങ്ങൾക്ക് എങ്ങനെ ഇപ്രകാരം ചോദിക്കാൻ കഴിയുന്നു? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല.
0: അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിനക്കും രോഗം വരില്ലെന്ന് എന്താണ് ഉറപ്പ്? നിനക്ക് ഉടനെ രോഗം ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ഗതി എന്താവും?
1: ഇല്ല, ദൈവം അത് അനുവദിക്കില്ല.
0: നിനക്ക് പണം കരുതി വെക്കാൻ കഴിയുന്നുണ്ടോ? പണം ഇല്ലാത്ത കാലത്തേക്കായി?
1: ഇല്ല.
0: നീ അതിനുവേണ്ടി ശ്രമിച്ചു നോക്കിയോ?
1: ശ്രമിച്ചു നോക്കി, എന്നിട്ടും നടന്നില്ല, നടക്കുന്നില്ല, കൂട്ടിയിട്ട് കൂടുന്നില്ല.
0: നിനക്കെന്നും പണം സമ്പാദിക്കാൻ കഴിയാറുണ്ടോ?
1: ഇല്ല.
0: പോലങ്കയുടെ ഗതിയും ഇതുപോലെയായിരിക്കും.

0: ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. അത്ര ക്രൂരതയൊന്നും ദൈവം വരുത്തി വെക്കില്ല. ഇല്ല, ദൈവം അവളെ കാത്തു രക്ഷിക്കും. അതെ, അവൾക്ക് ദൈവം ഉണ്ടാകും.
1: ഞാൻ നിന്റെ മുന്നിൽ മുട്ടുകുത്തട്ടെ.
0: എന്താണിത്? നിലത്തോളം കുനിഞ്ഞ് എന്റെ പാദങ്ങളിൽ ചുംബിക്കുകയോ? എന്താണ് നിങ്ങളെ കാണിക്കുന്നത്? അതും എന്നോട്? എഴുന്നേൽക്കൂ. എന്താണിത്? ഏയ്, എന്താണ് ചെയ്യുന്നത്?
1: നീ എന്ന വ്യക്തിയല്ല ഞാൻ നമസ്കരിച്ചത്. എല്ലാവിധ കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിക്കുന്ന മനുഷ്യവർഗത്തെയാണ്. അത് നിന്നിലൂടെ ഞാൻ കാണുന്നു സോണിയ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 37-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR TVMPM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, AIR TVMPM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തലത്ത് അസീസ് പാടിയ ഗസലുകൾ കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: FM പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് പ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കൊടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. പരിശോധന ഊർജിതം. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9400224440. യുവർ ചോയ്സിൽ അനുപല്ലവി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം KG ജോയ്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കൊടുങ്ങല്ലൂരിൽ നിന്ന് ജെസ്സിയുടെ ഇഷ്ടഗാനം കേൾക്കാം. അനുമോദനം എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളിയും പാടിയത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികളാണ് സംഗീതം നൽകിയത്. ഏറ്റിയുമർ

0: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം യേശുദാസിന്റെ സ്വരത്തിൽ. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് അത്തോളി പൂക്കോട്ടിൽ നിന്നും ബിന്ദുവും കൂട്ടുകാരും.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: വിജയ് യേശുദാസും ശ്വേതയും പാടിയ അടുത്ത ഗാനം ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ നിന്നാണ്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കാക്കനാട് നിന്ന് അനിൽ പ്രഭാകർ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും ഒരുക്കി. യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് രാധാകൃഷ്ണൻ മാട്ടുലായി.

0: തൽക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സ് ലിനി ജഗീഷ് കെ ജയരാജ്, ലിഡിഷ ദാസ്, ദക്ഷ കെ ജഗീഷ് ഇവരുടെ ഇഷ്ടഗാനം കേൾക്കാം. സ്നേഹം എന്ന ചിത്രത്തിൽ നിന്നാണ് യേശുദാസ് പാടിയത്. രചന യൂസഫലി കെച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കൈതപ്രവും ജോൺസണും ഒരുക്കിയതാണ് അടുത്ത ഗാനം. കിരീടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ആവശ്യപ്പെട്ടത് ഷിജു അരിപ്പാറ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലിനി മെഡിക്കൽ കോളേജിൽ നിന്നും പ്രദീപ് മേനോൻ ആവശ്യപ്പെട്ട ഗാനമാണ് പെരുമഴക്കാലം എന്ന ചിത്രത്തിലെയും ജയചന്ദ്രൻ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ലോഹിതദാസിന്റെ വരികളാണ് ഔസ്യപ്പച്ചന്റെ സംഗീതവും കസ്തൂരിമാൻ എന്ന ചിത്രത്തിലെ പാട്ടുകൾക്കും സുജാത പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചീക്കിലോട് നിന്ന് ജിജിന രാജ്കുമാർ.

0: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും IG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി IG ലാഭമഴ.
2: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഇനി കുരിക്കത്തൂരിൽ നിന്ന് മാധവൻ, ശ്രീലത ഇവരുടെ ഇഷ്ടഗാനം കേൾക്കാം. എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്. രചന ONV, സംഗീതം സലീൽ ചൗധരി.

0: മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ

0: ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി കണ്ണഞ്ചേരിയിൽ നിന്ന് ടിൻഡു അജയ് ആവശ്യപ്പെടുന്ന ഗാനം സൈന്യം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് SP വെങ്കിടേഷ്.

FM പ്രധാന വാർത്തകൾ. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജം, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണമെന്ന് ധവളപത്രത്തിൽ നിർദ്ദേശം. ബിവറേജസ് കോർപ്പറേഷനെ സപ്ലൈകോയുമായി ലയിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടാക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട മധുവിന്റെ അമ്മയും സഹോദരിയും മുഖ്യമന്ത്രി വി ഡി സതീശനെ നിയമസഭയിൽ സന്ദർശിച്ചു. കേസ് നടത്തിപ്പിൽ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പു നൽകി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഡാമിന്റെ 3-4 നമ്പർ ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. FM പ്രധാന വാർത്തകളിനി 5 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് കാഷ്ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നാളെ ലോക പരിസ്ഥിതി ദിനം. ഇതേക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇന്ന് ഞാറ്റുവേലയിൽ. പ്രകൃതി അമ്മയാണ്. നാം അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ പ്രകൃതിയെയും കരുതണം. പരിസ്ഥിതി മലിനീകരണം നമ്മെ വീർപ്പുമുട്ടിക്കുമ്പോൾ ശുദ്ധവായുവും അവ നൽകുന്ന മരങ്ങളും പച്ചപ്പും നീർത്തടങ്ങളുമെല്ലാം കരുതലോടെ കാക്കാനുള്ള ഓർമ്മപ്പെടുത്തലിന്റെ ദിനം കൂടിയാണ് പരിസ്ഥിതി ദിനം. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം. പ്രാണന് തുല്യം.

ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന് പ്രകൃതി ഭംഗിയാലും ഐശ്വര്യ സമൃദ്ധിയാലും പ്രത്യേകതകൾ ഏറെയുണ്ട്. പച്ചപ്പരവതാനി പുതച്ച വയലേലകളാലും ദൃശ്യവിരുന്നൊരുക്കുന്ന പ്രകൃതി രമണീയതയും കണ്ണിന് കുളിർമയേകുന്ന ജലസ്രോതസ്സുകളുമെല്ലാം നമുക്ക് സ്വന്തം.

0: കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന താപനിലയും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം സാരമായി ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭൂമിയെ നോവിക്കാതെ പ്രകൃതി സൗഹൃദ നിർമ്മിതികൾക്ക് പ്രാമുഖ്യം നൽകി ജലനിർഗമന മാർഗങ്ങളും ജലാശയങ്ങളും കൃഷിഭൂമികളും എല്ലാം സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മനുഷ്യനും ഏറ്റെടുത്ത് പ്രകൃതിയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ.
1: പ്രിയ സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം.
0: പരിസ്ഥിതി ദിന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ഈ ദിവസം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, അതിന്റെ ഭാഗമായിട്ടുള്ള അതിതീവ്ര മഴ, വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ, മണ്ണിടിച്ചിലുകൾ എന്നിവ നമ്മുടെ നാടിനും ജനങ്ങൾക്കും ഏറ്റവും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര വികസനവും നമ്മുടെ പൊതു ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കാനും വിഭവങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ജീവിതശൈലിയുടെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും ഭാഗമാകണം അത്. പ്രത്യേകിച്ചും ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ. അവരാണ് നമ്മുടെ നയരൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളാകേണ്ടത്. കുട്ടികൾ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കുമ്പോൾ അത് അവരുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കാനും അതിലൂടെ സുസ്ഥിരവും സുദീർഘവുമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം വിദ്യാലയങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് സർക്കാരിന്റെ

പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന യു എൻ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇത്തവണ കൃഷി വകുപ്പ് വിപുലമായ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഫലവൃക്ഷ തൈകൾ നടലും പ്രതിജ്ഞയെടുക്കലും പരിസ്ഥിതി അവബോധ ക്ലാസും പരിപാടികളും എല്ലാമായി വളരെ സജീവവും സക്രിയവുമായ പരിപാടികൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം 5 വെള്ളിയാഴ്ച കാലത്ത് 10:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രിയും നമ്മളോടൊപ്പം ഒന്നുചേരുകയാണ്. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഈ വർഷത്തെ പരിസ്ഥിതി ദിന ആഘോഷ പരിപാടികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.

ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് നൽകിയ പരിസ്ഥിതി ദിന സന്ദേശമാണ് ഇതുവരെ കേട്ടത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷിവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വിപുലമായ ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10:30 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രസ്തുത ചടങ്ങിൽ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്യും. തുടർന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചടങ്ങിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. വിവിധ വകുപ്പ് മന്ത്രിമാർ, എംഎൽഎമാർ, കർഷകർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം തലസ്ഥാനത്തെ 5 പ്രമുഖ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 50 വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളാകും. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ ബൃഹത് യജ്ഞം ജനകീയ പങ്കാളിത്തത്തോടെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ കൃഷിവകുപ്പ് വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൃഷിയിൽ മികച്ച താൽപര്യവും നേട്ടവും കൈവരിച്ച വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 5 കുട്ടികർഷകരെ ചടങ്ങിൽ വച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുന്നതാണ്. കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കുന്ന സ്കൂളുകൾക്ക് ഭാവിയിൽ വിദ്യാലയമുറ്റങ്ങളിൽ ഹരിതവൽക്കരണം ശക്തമാക്കുന്നതിനായി ഒരു ഫലവൃക്ഷത്തൈയും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും അടങ്ങുന്ന പ്രത്യേക ഹരിത കിറ്റും വിതരണം ചെയ്യുന്നതാണ്.

0: ഇനി നമുക്ക് പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ അച്യുത് ശങ്കറിന്റെ വാക്കുകൾ കേൾക്കാം.
1: പരിസ്ഥിതി ദിനത്തിന്റെ ആഘോഷത്തിന്റെ പ്രസക്തി ഓരോ നാൾ ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മളതിനെ വളരെ സാങ്കേതിക അർത്ഥത്തിലും ശാസ്ത്രീയമായിട്ടുള്ള അർത്ഥത്തിലും മാത്രമല്ല നോക്കി കാണേണ്ടുന്നത്. പ്രകൃതി എന്നുള്ളത് മനുഷ്യൻ്റെ സന്തത സഹചാരിയും മനുഷ്യൻ്റെ ആനന്ദത്തിനുള്ള ഏറ്റവും പ്രമുഖ ഹേതുവുമാണ്. വികസനം പരിസ്ഥിതിക്ക് വരുത്തിവെക്കുന്ന വിപത്തുകളെക്കുറിച്ച് ചിന്തിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് തിരിയുന്നതിനോടൊപ്പം തന്നെ പരിസ്ഥിതി നമുക്ക് തരുന്ന ആനന്ദം കണ്ടുകൊണ്ടും നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് തിരിയണം. മനുഷ്യന് പ്രകൃതി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വരദാനം, പ്രകൃതിയുമായുള്ള ഇടപഴകലിലൂടെ മനുഷ്യനവൻ്റെ മാനസിക ആരോഗ്യം, അവൻ്റെ ഉല്ലാസം എല്ലാം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വൃക്ഷങ്ങളും തടാകങ്ങളും നദികളും കുന്നുകളും ഒന്നുമില്ലാത്ത ഒരു ലോകം ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകത്ത് നമുക്ക് ആനന്ദം കിട്ടുമോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി അത് പൂത്ത് നിൽക്കുന്നത് രാവിലെ കാണുന്നു, ചിലപ്പോൾ നമ്മളതിലൊരു പൂ പറിച്ച് മണക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ തളിരിലയിൽ സ്പർശിക്കുന്നു, ചിലപ്പോൾ അതിൽ വെള്ളത്തുള്ളികൾ ഇറ്റ് നിൽക്കുന്നത് നമ്മൾ കൗതുകത്തോടെ നോക്കുന്നു. ഇതെല്ലാം നമുക്ക് തരുന്ന ചെറിയ ചെറിയ ആനന്ദങ്ങളുണ്ട്. അതിലൂടെയാണ് മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കാൻ ആദ്യകാലം മുതൽ സാധിച്ചിട്ടുള്ളത്. അതുപോലെ പ്രകൃതിയുടെ മാറ്റങ്ങൾ, മഴ വരുമ്പോൾ പുതുമണ്ണിൻ്റെ മണം വരുമ്പോഴത്തേക്കും, കാറ്റടിക്കുമ്പോൾ ഇലകളുടെ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മുളയിൽ കാറ്റടിക്കുമ്പോഴത്തേക്കും സംഗീതം കേൾക്കുമ്പോൾ, ഇതെല്ലാം മനുഷ്യന് ആനന്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്.

എന്നാൽ അതേസമയം കാലം മുന്നോട്ട് പോകുന്തോറും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നു. അവന് സൗകര്യങ്ങൾ, ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒഴിച്ചുകൂടാനൊക്കാത്തതായിരിക്കുന്നു. അതിന് മനുഷ്യനെ കുറ്റം പറയാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ സ്വഭാവം തന്നെ ഓരോരോ സൗകര്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് എത്തിച്ചേരുമ്പോൾ പിന്നീട് അത് പുറകോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നീട് അതൊരു ദുരിതമായിട്ട് നമുക്ക് മാറുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മുടെ മൊബൈൽ ഫോണുകൾ നമുക്ക് വളരെയധികം സൗകര്യങ്ങൾ തരുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഇന്ത്യയിലെ മൊബൈൽ ഫോണുകളെല്ലാം നിലച്ചാൽ ദുസ്സഹമായ ജീവിതമായിട്ട് മാറുന്നു. അതുപോലെ തന്നെയാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ. നമ്മൾ കാൽനട യാത്ര ചെയ്യുന്ന ആൾക്കാർ എത്ര പേരിപ്പോൾ ഉണ്ട്? അപ്പോൾ സൗകര്യങ്ങൾ നമുക്ക് അനുഭവിക്കുന്നത് ഇനി ഒരിക്കലും തിരിച്ചുപോക്കില്ല. എന്നാൽ അതേസമയം വികസനവും പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയും തമ്മിൽ നിരന്തരം മല്ലടിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രണ്ടും നിയന്ത്രണം വിട്ട് വളരെ മോശമായിട്ടുള്ള തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലനത്തിലൂടെ വേണം മനുഷ്യൻ്റെ മുന്നോട്ട് പോക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഇല്ലാതെ വരുന്ന പക്ഷം വികസനം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പല പേക്കൂത്തുകളും ഇതിനേക്കാൾ ഭീകരമായിട്ട് മാറും എന്നുള്ളതാണ് സത്യം.

പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അച്യുത് ശങ്കർ. നമ്മുടെ കുരുന്നുകളെ പ്രകൃതിയോട് ചേർത്ത് വളർത്താം. വൃക്ഷങ്ങളെയും പക്ഷികളെയും ചെറു അരുവികളെയും സ്നേഹിച്ചും സംരക്ഷിച്ചും അവർ വളരട്ടെ.

പ്രകൃതിക്ക് വേണ്ടാത്തതിനെ നമുക്കും പാടെ ഉപേക്ഷിക്കാം. പ്രകൃതി കനിഞ്ഞാലേ സമ്പൽസമൃദ്ധവും ആരോഗ്യപൂർണവുമായ ജീവിതം നയിക്കാനാകൂ എന്ന തിരിച്ചറിവ് വരും തലമുറയ്ക്ക് കൈമാറാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇപ്പോൾ സമയം 5 മണി. FM പ്രധാന വാർത്തകൾ. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്രസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജം, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധി ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം വിമാന സേവനങ്ങളിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുമെന്നും യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും സിവിൽ വ്യോമയാന മന്ത്രാലയം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി പ്രകാശ് രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് തിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും.

കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF സർക്കാർ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി. കണ്ണൂർ ADM ആയിരുന്ന അന്തരിച്ച നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: കോളിവുഡ് ഹിറ്റ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: Collywood hit.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കിഷോർ കുമാറും കവിതാ കൃഷ്ണമൂർത്തിയും പാടിയ ഗാനമാണ് ഇന്നാദ്യം ചിത്രം കർമ്മ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ഇനി കേൾക്കാം നാം എന്ന ചിത്രത്തിനു വേണ്ടി പങ്കജ് ഉദാസും സംഘവും പാടിയ ഗാനം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇനി കേൾക്കാം അലീഷ ചിനോയ് പാടിയ ഗാനം, ചിത്രം ഡാൻസ് ഡാൻസ്.

0: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ഇനി കേൾക്കാം ലതാ മങ്കേഷ്കർ പാടിയ ഗാനം, ചിത്രം രാം ലഖൻ.

0: തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മേനെ പ്യാർ കിയാ ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെ ഏറ്റവുമധികം എണ്ണശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നായ വെനിസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യമന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. വരുമാനത്തിന്റെ 77% ചെലവാകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി B.D. സതീശൻ. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF സർക്കാർ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനകാര്യമന്ത്രി K.N. ബാലഗോപാൽ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേമം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മുഖ്യമന്ത്രി B.D. സതീശൻ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി. കണ്ണൂർ ADM ആയിരുന്ന അന്തരിച്ച നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നവീൻ

0: ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സംസ്ഥാനതല ഫല വൃക്ഷത്തൈ നടീൽ പദ്ധതിക്കും വിദ്യാലയതല കതിര് കാർഷിക ക്ലബ്ബുകൾക്കും നാളെ തുടക്കമാകും. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം June 9 റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
5: ഗാനകേളി
0: ഗാനകേളിയിൽ ഇന്നാദ്യം ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനമാണ്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ. ചിത്രം ബട്ടർഫ്ലൈസ്.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക്ക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്, ചിത്രം കസ്റ്റംസ് ഡയറി.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
5: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
4: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: കൗരവർ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

ഗാനകേളിയിലെ അടുത്ത ഗാനം പാടിയത് യേശുദാസും സംഘവും. ചിത്രം മഹാനഗരം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം ജോൺസൺ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: ഗിരീഷ് പുത്തഞ്ചേരിയും എം ജി രാധാകൃഷ്ണനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം നരസിംഹം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസ്.

മിഥുനവും തുടിമുഴക്കും തുലാവർഷപ്പകർച്ചയും കയ്യിലൊരു മിന്നലിടി വാളുമായലറി നീ കുരുതിക്കു മഞ്ഞളും നൂറും കലക്കി നീ തടമറ്റ വിട

0: ഗാനകേളി വീണ്ടും പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും. ഗാനകേളി. പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച.

0: ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേര യുവഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
0: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യം വെച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടം എന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
0: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് MLA BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേത് ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പൊതു സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
0: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേര യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
1: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ രണ്ടു ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ രണ്ട് ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാ വിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് BJP. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവ ഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളിയിലെ അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം കടൽ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ചിത്രയും വിജയ് യേശുദാസും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഗദാമ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ്.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: ഗാനകേണിയിലെ അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം പക്ഷേ. ഗാനരചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
5: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
4: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
5: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ പിറന്ന അടുത്ത ഗാനം പിൻഗാമി എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസും MG ശ്രീകുമാറും.
7: ചെല്ലത്തലിവിടെ ഏറ്റുകൊണ്ടകല മുല്ലത്തലിന് കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാ.

0: അടിവരും ഒരു പുഴയോ ഒരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റേ.
1: വന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

ഗാനകേളി. ഇപ്പോൾ സമയം 7 മണി. FM പ്രധാന വാർത്തകൾ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഷില്ലോങ്ങിൽ നടന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. വരുമാനത്തിന്റെ 77% ചിലവാകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കെന്നും ധവളപത്രം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച LDF സർക്കാർ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനകാര്യമന്ത്രി K.N. ബാലഗോപാൽ. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മുഖ്യമന്ത്രി V.D. സതീശൻ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി. സർക്കാർ സംവിധാനങ്ങളിലെ എല്ലാ ഒഴിവുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശേഖരിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സമഗ്ര നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി K.M. ഷാജി. വകുപ്പ് സെക്രട്ടറിമാർക്കും വകുപ്പ് മേധാവികൾക്കും ഒഴിവുകളുടെ സമഗ്ര വിവരശേഖരണം നടത്താൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി. ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി V.E. അബ്ദുൾ ഗഫൂർ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 9 ജില്ലകളിലായി 10 റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത്. കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സംസ്ഥാനതല ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിക്കും വിദ്യാലയ തല കതിര് കാർഷിക ക്ലബ്ബുകൾക്കും നാളെ തുടക്കമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. 1 ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ

വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. ലോകത്തെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ വെനസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദേന്ദ്ര ടണ്ടൻ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വരും വർഷങ്ങളിലെ ഏറ്റവും വിശ്വസനീയ ഉപഭോക്താവായാണ് ഇന്ത്യയെ വെനസ്വേല കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The discussions also went into broadening the economic partnership to other areas, not just in the energy sector, but also in areas like mining, animal husbandry, transportation, agriculture equipment, automotive sector, and pharmaceuticals, to try and work out ways in which Indian commercial entities can enter the Venezuelan market successfully.
0: 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്നലെ ഇന്ത്യയിലെത്തിയത്.

0: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനം ങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശിക ഇനത്തിൽ 48,733 കോടി രൂപയുടെ ബാധ്യതയാണുള്ളത്. 21,000 കോടിയാണ് കിഫ്ബിയുടെ വായ്പാ ബാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,851 കോടിയാണ്. KSRTC, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ െ നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണമെന്നും നിർദ്ദേശമുണ്ട്. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഇത് രാഷ്ട്രീയ രേഖ അല്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF സർക്കാർ അറിയിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകൾ ഗണ്യമായി കുറഞ്ഞതാണ് കടബാധ്യത ഉയരാൻ കാരണമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3,300 കോടി രൂപയായിരുന്ന പ്രതിമാസ റവന്യൂ വരുമാനം 11,000 കോടി രൂപയിലെത്തിക്കാൻ ഇടത് സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഷിലോങ്ങിൽ നടന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിനുശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അവസരങ്ങളുടെ കേന്ദ്രമായി വടക്കുകിഴക്കൻ മേഖല മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിരോധ മേഖലയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കര, വ്യോമ, നാവികസേന, ഫീൽഡ് കമാൻഡർമാരുടെ സാമ്പത്തിക അധികാര പരിധി ഇരട്ടിപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരാറുകളും പദ്ധതികളും വേഗത്തിലാക്കാനും പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ യഥാസമയം ലഭ്യമാക്കാനും നടപടി സഹായിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സുഗമമാക്കുന്നതിനും യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രഖ്യാപനം സഹായിക്കുമെന്നും വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ രോഹിത് രാജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമാന ഇന്ധനത്തിന്റെ അസാമാന്യമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: Whenever international ETF prices rises above the benchmark level, that is the fixed price under this arrangement, the corpus will compensate OMCs, oil marketing companies, for the difference. When the fuel price moderates, the differential amount will be recovered from oil marketing companies and returned to the consolidated fund of India through a transparent mechanism.
0: പരീക്ഷ നടത്തിപ്പിൽ

0: വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും ആൾമാറാട്ടം തടയാനുമായി മുഖം തിരിച്ചറിയൽ സംവിധാനം വികസിപ്പിച്ച് UPSC. 2026 സിവിൽ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി പരീക്ഷകളിൽ ഈ സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥി അപ്ലോഡ് ചെയ്ത ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തുന്ന ആളും ഒരാളാണെന്ന് ഉറപ്പാക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. മൊബൈൽ അധിഷ്ഠിത വേരിഫിക്കേഷൻ സംവിധാനം ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഇ ഗവേണൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വികസിപ്പിച്ചത്. കോടതികളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. കേസ് മാനേജ്മെന്റ്, നിയമഗവേഷണം, വിവർത്തനം തുടങ്ങിയ സഹായ പ്രവർത്തനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെങ്കിലും വിധി പുറപ്പെടുവിക്കുവാനോ ശിക്ഷ നിശ്ചയിക്കുവാനോ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പാടില്ലെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് ഈ മാസം 20 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ബീഹാറിലെ മുസാഫർപൂരിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോക ബോക്സിംഗ് റാങ്കിംഗിൽ മികച്ച നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. 57 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലംബോറിയ ഒന്നാമതെത്തി. ഏഷ്യൻ ചാമ്പ്യൻമാരായ പ്രിയ ഖൻഗാസ് 60 കിലോഗ്രാം വിഭാഗത്തിലും വിശ്വനാഥ് സുരേഷ് 50 കിലോഗ്രാം വിഭാഗത്തിലും മുന്നിലെത്തിയിട്ടുണ്ട്. നിഖത് സരീൻ, ലവ്ലീന ബൊർഗോഹെയ്ൻ എന്നീ പ്രശസ്ത താരങ്ങളും റാങ്കിംഗിൽ മികച്ച സ്ഥാനം നിലനിർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ പ്രധാനമന്ത്രി വിർച്വലായി അഭിസംബോധന ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പ ബാധ്യത 21,000 കോടി. വരുമാനത്തിന്റെ 77% ചിലവാകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കെന്നും ധവളപത്രം. 2024-25 വർഷത്തെ സംസ്ഥാന റോഡ് അപകട അവലോകന റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IGP പ്രകാശ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖരൻ നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരിഹാരമാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ സംവിധാനങ്ങളിലെ എല്ലാ ഒഴിവുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശേഖരിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സമഗ്ര നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി KM ഷാജി. വകുപ്പ് സെക്രട്ടറിമാർക്കും വകുപ്പ് മേധാവികൾക്കും ഒഴിവുകളുടെ സമഗ്ര വിവരശേഖരണം നടത്താൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി. ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 9 ജില്ലകളിലായി 10 റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. 1 ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെയും ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെയും ആർട്ടിക്കുലേറ്റഡ് ലോറികളുടെയും യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് നടപടി. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് തുടക്കം. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ 23 ഇനങ്ങളിലായി 500 കായിക താരങ്ങൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത്

0: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: കർണാടക സംഗീതത്തെ പാശ്ചാത്യ പോപ്പ് സംഗീതവുമായി ചേർത്ത് സൃഷ്ടിക്കുന്ന ഫ്യൂഷൻ ശൈലിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യുവഗായികയും സംഗീത സംവിധായികയും ഗാനരചയിതാവുമായ ആര്യ ദയാൽ തന്റെ സംഗീത സാന്ദ്രമായ ജീവിതയാത്ര ഇന്ന് ആർട്ട് കഫേയിൽ പങ്കുവെക്കുന്നു.

പാട്ടൊരു വളരെ ചെറുപ്പം മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആക്ച്വലി എന്നെ ഡിസ്കവർ ചെയ്തത് സ്കൂളിൽ സുമാമസാണ്. സെൻറ്റ് തെരേസസിലാണ് പഠിച്ചത്, കണ്ണൂരിൽ. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളെ കൊണ്ടും മ്യൂസിക് പീരീഡിൽ ഇങ്ങനെ പാട്ട് പാടിപ്പിച്ച് നോക്കിയപ്പോൾ എന്നെ കൊണ്ടും പാടിപ്പിച്ചു. അപ്പം പാട്ട് മറ്റേ കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, ആ പാട്ടാണ് പാടിയത്. എനിക്ക് ആ പാട്ട് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ അത് പാടിയപ്പോൾ എന്നെ ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് ഇതേ പാട്ടൊന്നും കൂടെ പാടാൻ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിനുശേഷം സുമാമസ് എന്നെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലാസ്സിന് കൊണ്ടുപോകണം, ക്ലാസ്സിന് ചേർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ ഗ്രൂപ്പ് സോങ്, പാട്രിയോട്ടിക് സോങ് എല്ലാം പോകുന്നുണ്ട്. ഒരു തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ കർണാട്ടിക് എൽ പി സെക്ഷനിൽ കോമ്പറ്റീഷൻ പോകുന്നുണ്ട്. കൂടെ മലയാളം റെസിറ്റേഷൻ, ലൈറ്റ് മ്യൂസിക്, ഇങ്ങനെ. ഇതാണ് സ്റ്റാർട്ട് ഓഫ് ജേണി. എഡ്യൂക്കേഷൻ എൻ്റെ കൂടെ തന്നെ പാരലലി എല്ലാ സൺഡേയും പ്രൈവറ്റായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. ഒരു 5-ാം ക്ലാസ് വരെ വസുമതി ടീച്ചറുടെ അടുത്തായിരുന്നു. അതിനുശേഷം പിന്നെ ജയശ്രീ മിസ്, രാജീവ് സാറ്, അവർ ആണ് പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാ സൺഡേയും പോവും, മുടങ്ങാതെ ക്ലാസ്സിന് പോവും. ഒരു ദിവസം പോലും ഒഴിവാക്കില്ല. സാധാരണ എന്തെങ്കിലും കല്യാണമോ അതോ എന്തെങ്കിലും ഫങ്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈവൺ എക്സാം ആണെങ്കിൽ കൂടെ എനിക്ക് ഓർമ്മയുണ്ട് 10-ാം ക്ലാസ്സിൽ എൻ്റെ അടുത്ത് അച്ഛൻ പറയാ, ക്ലാസ്സിന് പോ, കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിട്ടെ, ക്ലാസ്സിന് പോ, ഫുൾ ടൈം പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഒരു ക്ലാസ് പോലും ഒഴിവാക്കിയിട്ടില്ല, ഭയങ്കര റെഗുലറായിട്ട് പഠിക്കുകയാണ്. പക്ഷേ പ്രോഗ്രാംസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം മറ്റേ നവമി സമയങ്ങളിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കച്ചേരികൾ മാത്രമേ ഉള്ളൂ. മേ ബി കൊല്ലത്തിൽ ഒരു 1-ഓ 2-ഓ മാക്സിമം ഒരു 3 കച്ചേരിയൊക്കെയാണ് ചെയ്യുന്നത്. കൂടെ ഈ കോമ്പറ്റീഷൻസിൻ്റെ പഠനവും പാരലലി നടക്കുന്നുണ്ട്. അപ്പം പാട്ടെപ്പോഴും കൂടെയുണ്ട്, എല്ലാ ഫോംസ് ഓഫ് മ്യൂസിക്കും കൂടെയുണ്ട്. എസ്പെഷ്യലി മലയാളം കവിതകളും പിന്നെ ശാസ്ത്രീയ സംഗീതവും പാട്രിയോട്ടിക് സോങ്ങും ദേശഭക്തി ഗാനം ഫേവറേറ്റ് ഐറ്റംസാണ്. ഞാൻ എല്ലാ വർഷവും, ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഞാൻ സ്റ്റേറ്റിൽ പോവും. കഥകളി സംഗീതം 8-ാം ക്ലാസ് മുതൽ +2 വരെ പോയിട്ടുണ്ട്. പിന്നെ അതൊരു രസമാണ്, വലുതാവുന്നതിന് അത് ഭയങ്കര എന്താ പറയുക, പാർട്ട് ഓഫ് മൈ ഇയർ, പാർട്ട് ഓഫ് മൈ സ്കൂൾ ഇയർ ആയി. അത് ഒരു ജൂലൈയിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പ്രാക്ടീസ് തുടങ്ങും, പിന്നെ ക്ലാസ് കയറിയില്ല. ഈ കട്ട സപ്പോർട്ടിന് സുമാമസ് എപ്പോഴും ഉണ്ടാവും. ഞാൻ +2 പഠിക്കുന്നവരെ സുമാമസ് തന്നെയാണ് മ്യൂസിക് ടീച്ചറായിട്ട് സ്കൂളിൽ. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുമാമസിനാണ്. വേറെ ബാക്കി എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലോ, പക്ഷെ മ്യൂസിക് ടീച്ചർ ബി ദ സെയിം പേഴ്സൺ. അപ്പം അങ്ങനെ അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. പിന്നെ മാത്സ് ഇഷ്ടമായിട്ട് എടുത്തതാ പറയുമ്പോൾ രണ്ടും കണക്കാണല്ലോ, പാട്ട് ഒരു കണക്കാണ്, കണക്ക് കണക്കാണ്. നമ്മൾ ഈ കുഞ്ഞു മറ്റേ പ്രൊജക്റ്റൊക്കെ ചെയ്തിരുന്നു, കടബയാദി സംഖ്യ മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ എനിക്കങ്ങനെ ഒരു 2 ഫീൽഡായിട്ടോ ഒന്നും ഒരു സബ്ജക്റ്റും സാധാരണ തോന്നാറില്ല, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈവൺ മ്യൂസിക് എന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഫിസിക്സ് ആയിട്ട് തോന്നും, ഫറിയർ സീരീസ് മറ്റേ അത് വേവ്സ്, സൈൻ കോസ് വേവ്, ഇതന്നെയാണ് മാത്സിൽ പഠിക്കുന്നത്. ഇങ്ങനെ സൗണ്ട് വേവ്സ് ഇങ്ങനെ പോകുന്നു, ലൈറ്റ് വേവ്സ് ഇങ്ങനെ പോകുന്നു, സെയിം സാധനം. അല്ലാണ്ട് ഞാൻ സബ്ജക്റ്റ് അങ്ങനെ വേർതിരിച്ചിട്ട് എനിക്ക് പണ്ടേ കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ +2 മുതൽ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കാണ് മെയിൻ, ഫേസ്ബുക്കും

യൂട്യൂബൊക്കെ എല്ലാവരും വരുമാന മാർഗം ഇപ്പോഴാണ് ഭയങ്കര ഇത് വരുന്നത്. ആ സമയത്ത് ഓഫ്ലൈനാണ് മിക്ക സാധനങ്ങളും. പക്ഷെ എന്നാലും എൻ്റെ കസിൻ ഉണ്ട്, മോർ ലൈക്ക് എ മെൻറ്റർ, സുഭാഷ്, സുബ്ബു എന്ന് വിളിക്കാത്ത സുബ്ബു, എന്താ എന്നെക്കാളും കുറച്ച് എൽഡറാണ്. അപ്പോൾ ഹി ഓൾവേസ് ഗിവ്സ് മീ ദീസ് ന്യൂ ഐഡിയാസ്, ഇങ്ങനെ ഇത് ചെയ്യാം, ദിസ് ഇസ് ദ ന്യൂ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് പറയും. ഞാൻ വെറുതെ ഇങ്ങനെ റാൻഡം സോങ്സ് പാടിയിട്ട് യൂട്യൂബിൽ പണ്ടേ ഇടാറുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലുള്ള ഓൾഡസ്റ്റ് വീഡിയോസ് യു ക്യാൻ സീ. പക്ഷെ ആദ്യം വൈറലായത് 2017 സഖാവ് എന്ന് പറഞ്ഞ കവിതയാണ്. അത് ഇങ്ങനെ കോളേജിൽ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വയ്ക്കും, ഇത് പാടിത്തരുമോ അത് പാടിത്തരുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ പാടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് റാൻഡം ഒരു കവിത കിട്ടി, അത് പഠിച്ചു, അതങ്ങനെ പാടി അയക്കുന്നു. പിന്നെ എന്തോ ഒരു മൂഡിൽ എപ്പോഴും ഒരു വീഡിയോ എടുത്തിട്ട് അമ്മയുടെ അങ്ങ് അടിമൂടി ഇരിക്കുന്നു, അങ്ങനെ എടുത്ത് ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിലിട്ട് എനിക്ക് ചീത്ത ഒക്കെ കിട്ടി, എന്തിനാ വെറുതെ എങ്ങനെ അവിടെ ഇടുന്ന എവിടെ ഇടുന്ന എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമ്മൾ പിള്ളേരാണല്ലോ, ടീനേജേഴ്സ്, വി ഡോണ്ട് ലിസൺ ടു അവർ പാരൻസ്. ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഫസ്റ്റ് വൈറൽ ഒരു വീഡിയോ എന്ന് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൺ എമോങ് ഫസ്റ്റ് വൈറൽസ്. അപ്പോൾ ഈ ഇങ്ങനത്തെ കരിയർ അങ്ങനത്തെ പരിപാടികളൊന്നും അതിൻ്റെ ബേസിൽ ഇല്ല. ഒരു പാട്ടുകാരി, പുതിയൊരു പാട്ടുകാരി പുതിയൊരു പ്ലാറ്റ്ഫോമിലേ വരുന്നു, അതിന് ശേഷമാണ് ഈ ഫേസ്ബുക്ക് ഇത് വരുന്നു, പിന്നെ കവിതയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കാരണം പലതും അനോണിമസ്, എഴുതിയത് ആരും അറിയില്ല, ട്യൂൺ ചെയ്തത് ആരും അറിയില്ല. അപ്പം പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ട്യൂൺ ചെയ്തത് ഞാൻ, പക്ഷെ അങ്ങനെയല്ല, എനിക്കിതായിട്ട് ഒരു ബന്ധമില്ല, ഐ ജസ്റ്റ് പ്രസൻറ്റഡ് ദ സോങ്. അപ്പോൾ അങ്ങനെ ദാറ്റ് വാസ് ദ ജേർണി, ദാറ്റ് വാസ് ദ ഫസ്റ്റ് വൈറൽ സോങ്.

അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് വന്നു. ദേ സ്റ്റാർട്ടഡ് സെൻഡിങ് മീ ലെറ്റേഴ്സ് ഹോം, ആസ്കിങ് മീ ടു സിംഗ് ഇന്ന പാട്ട് പാടിത്തരുമോ. കവർ സോങ്സ് ഒക്കെ ആ സമയത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഓൾസോ ദേർ ഇസ് മ്യൂസിക് മോജോ, അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. തൈക്കുടം ബ്രിഡ്ജ് പോലത്തെ ബാൻഡ്സ് ഒക്കെ വരാണ്. അത് ആ ഒരു സമയമാണ് അങ്ങനത്തെ. അപ്പോൾ കവർ സോങ്സും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ആക്റ്റീവായി. ഫേസ്ബുക്കിൽ കുറച്ചുകൂടെ കൗണ്ട് വന്നു. പക്ഷേ ഇഫ് യു ആസ്ക് മീ കരിയർ വൈസ് ചോദിക്കുകയാണെങ്കിൽ, ഐ വാസ് ലൈക്ക് സ്റ്റിൽ സ്റ്റഡിയിങ് ഡൂയിങ് മൈ ഗ്രാജുവേഷൻ, സ്റ്റിൽ ഡൂയിങ് മൈ റെഗുലർ കർണാട്ടിക് ക്ലാസ്സസ്, എന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. നോ എന്താ പറയുക, ഇന്ന് കാണുന്ന പോലെ ഒരു അതിൻ്റെ ഉള്ളിൽ നിന്നൊരു റവന്യൂ പരിപാടികൾ ഒന്നും തുടങ്ങിയിട്ടില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് വൈറൽ വീഡിയോ. പിന്നെ അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, കോയമ്പത്തൂരിലായിരുന്നു. അവിടെ എനിക്ക് ലക്കിന് ഐ ഗോട്ട് എ വെരി ഗുഡ് ടീച്ചർ ദർ ഓൾസോ, എസ് ആർ കൃഷ്ണമൂർത്തി സർ. സാറിൻ്റെ കീഴിലാണ് പഠിച്ചത്. ആൻഡ് ഭയങ്കര രസമായിരുന്നു, കാരണം സൺഡേ ക്ലാസ്സസ് എന്നുള്ളതിൽ മാറിയിട്ട് സാറിൻ്റെ വീട്ടിൻ്റെ മുകളിലാണ് ഞാൻ റെൻ്റ് എടുത്ത് താമസിച്ചത്, മീ ആൻഡ് സം ഓഫ് മൈ ഫ്രണ്ട്സ് ടുഗെദർ. നമ്മളൊരു മൂന്ന് പേര്. അപ്പോൾ സാർ രാവിലെ ആകുമ്പോൾ വിളിക്കും, ആര്യാ ഇങ്ങ വാ, കീഴിലെ വാ, കൊഞ്ചം പാട്ട് പാടിയിട്ട് പോകാമേ എന്നല്ല പറയും. അപ്പം ഓടി താഴെ വന്നിട്ട് പാട്ട് പാടി ക്ലാസ്സിലേക്ക് ഓടി, ഒരു ആക്റ്റീവ് ഉണ്ടായിരുന്നു. അപ്പം തിരിച്ചു വന്ന് വൈകുന്നേരം ആകുമ്പം ചിലപ്പം സാർ വിളിക്കും, വായോ പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെ ഒരു ലെസൺ മോഡിലല്ല ആ ഒരു ടു ഇയേഴ്സ് പോയത്, പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഹീ എൻകറേജ് മീ ടു സിംഗ് എന്താ പറയുക, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജും, എല്ലാം എല്ലാ സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്കും എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പാടാൻ വേണ്ടിയിട്ട്. അത് എസ്പെഷ്യലി പറയണ എന്താണെന്ന് പറഞ്ഞാൽ, ഹി യൂസ് ടു ടെൽ അറിയാ ഏതും പുരിയില്ല എനിക്ക് ആണാളും.

நீ ரொம்ப நல்லா பாடுற, ஸ்ருதி சுத்தமா இருக்கு, அந்த அந்த மாதிரி ஹில் டாக் லைக் தட். இட் யூஸ் டு கிவ் மீ சோ மச் கான்ஃபிடென்ஸ். அண்ட் ஆல்சோ ஹீ ஆஸ் அ பர்சன் வுட் ட்ரா, ஹீ வாஸ் டூயிங் அ சான்ஸ்கிரிட் டிகிரி அட் தட் டைம், இட் லாங் டிஸ்டன்ஸ் டிகிரி ஹீ வாஸ் டூயிங். And then he was 73 or 74. Imagine your grandmother or grandfather doing a degree. അപ്പൊ അങ്ങനെ ഭയങ്കര എംബീഷ്യസ് ആയിട്ടുള്ള, ഭയങ്കര ചിയർഫുൾ ആയിട്ടുള്ള ആളാണ്. അപ്പം ഒരുപാട് കോൺഫിഡൻസ് കിട്ടി ആ ഒരു 2 ഇയേഴ്സിൻ്റെ ഇതിൽ. പിന്നെ അതിന് ശേഷം പിന്നെ ജോബ് ഹണ്ടിങ് ആസ് യൂഷ്വൽ, ലൈക്ക് എനിബഡി വുഡ് തിങ്ക്. ഞാനും ആലോചിച്ചു ജോബ് വേണം. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് മാറി മാറി നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങൾ പോകാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഐ ഡിഡ്ണ്ട് വോണ്ട് ടു സ്റ്റേ ഹോം. സോ അടുത്ത പ്ലാൻ വാസ് ടു ഗോ ടു ബാംഗ്ലൂർ, ബിക്കോസ് ബാംഗ്ലൂർ ആസ് എ മലയാളി ഭയങ്കര രസമാണ് എന്നുള്ളൊരു ഐഡിയ. അപ്പോൾ അവിടെ പോയിട്ട് ചെറിയ കോച്ചിങ് ക്ലാസ്സസ് ഒക്കെ ചെയ്യുന്നു, ഇങ്ങനെ റെസ്യൂംസ് സെൻഡ് ചെയ്യുന്നു. ദാറ്റ്സ് ലൈക്ക് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് മൈ ജേണി. അപ്പോഴാണ് കോവിഡ് ഹിറ്റ് ചെയ്യുന്നത്. സോ ഐ വാസ് ഗോയിങ് ഫോർ ക്ലാസ്സസ്. അപ്പോഴാണ് ആക്ച്വലി ഈ മ്യൂസിക് പഠനവും സ്റ്റോപ്പ് ആവുന്നത്. അതുവരെ ഞാൻ ഒരു 1-ാം ക്ലാസ് മുതൽ ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് 2 ഇയേഴ്സ് അതിലും അടിപൊളിയായിരുന്നു. ആ ഒരു സമയത്താണ് മാത്രമാണ് ഒരു ബ്രേക്ക് വന്നിട്ടുള്ളത്. എന്നാലും ഇഫ് യു ആസ്ക് മീ, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ, ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന, അല്ലാതെ ഒരു ഇരുന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു സാധനമൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോൾ ഐ വാസ് ഇൻ ദ ലേഡീസ് ഹോസ്റ്റൽ അവിടെ. എന്നിട്ട് ഐ ഡിസൈഡ് നോട്ട് ടു ഗോ ബാക്ക് ഹോം, ഐ ഡിസൈഡ് ടു സ്റ്റേ ദെയർ ഇറ്റ് സെൽഫ്. ആ സമയം അങ്ങനെ തോന്നി. അപ്പോൾ അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന് അവിടെ ടെറസിൻ്റെ മുകളിൽ പോവും. അവിടെ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു, സൺസെറ്റ്സ് വെയർ ലൈക്ക് ബ്യൂട്ടിഫുൾ. എന്നിട്ട് പറഞ്ഞ പോലെ റാൻഡം പാട്ടുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് ആ സമയത്തും, പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമായി പിന്നെ അടുത്ത പ്ലാറ്റ്ഫോമായിട്ട് ആ സമയത്തേക്ക് വന്നു. അതിൽ അധികം അങ്ങനെ ഫോളോ കൗണ്ടും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഓൾസോ യൂട്യൂബ് ഓൾസോ ഡിഡന്റ് പിക്കപ്പ്. പക്ഷേ ഈ പാട്ടുകളും എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഫോമാറ്റ് എന്തോ ആയിരുന്നു ആയിട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. ആൻഡ് ദെൻ ഞാൻ തന്നെ ഒരു യുക്ലേല എനിക്ക് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. ബാംഗ്ലൂർ ആയതുകൊണ്ട് 2 ദിവസത്തിൽ വന്നു. രസം, എനിക്ക് പഠിക്കണമെന്ന് തോന്നി. കുഞ്ഞൊരു ചെറിയ പൈസയുടെ ഒരു ഇത് യുക്ലേല മേടിച്ചു. അത് വെച്ചിട്ട് ചെറുങ്ങനെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ച് ചെറുങ്ങനെ ഇങ്ങനെ പാടാൻ തുടങ്ങി. അത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് മെല്ലെ മെല്ലെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ സഡൻലി വൺ ഡേ ഇറ്റ് ഐ തിങ്ക് ഇറ്റ് ഗോട്ട് ഷെയർഡ് ബൈ കനി ചേച്ചി, കനി കുസൃതി, ആൻഡ് ദെൻ പാർവതി തിരുവോ, എവറിബഡി ഷെയർഡ്. ഇറ്റ് വാസ് ലൈക്ക് അഗെയിൻ വെൻറ്റ് വൈറൽ ഇൻ കേരള. അപ്പം അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ഒന്നും കൂടെ ഒന്ന് പിക്കപ്പ് ആവുന്നു യൂട്യൂബിലും. കാരണം നമ്മൾ അത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ അവിടെ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ദേർ, ഒരു പുതിയ ഒരാൾ വരുന്ന പോലെ ഒരു സാധനമല്ല ഫീൽ ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു പോക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഐ വാസ് ഡൂയിങ് ആൻ ഇൻ്റർവ്യൂ ഫോർ സം ഓൺലൈൻ ചാനൽ. ഇറ്റ് വാസ് വെരി സ്കെയറി. കാരണം കഴിഞ്ഞ പ്രാവശ്യം വൈറലായപ്പോൾ എവറിബഡി ഹാഡ് മൈ ഫോൺ നമ്പർ, ഐ വാസ് അറ്റ് ഹോം. ഇപ്രാവശ്യം ഇതും കൂടെ വന്നപ്പം ദേ റീഡയൽഡ് മീ ഇൻ ദാറ്റ് ഫോൺ നമ്പർ. ആൻഡ് ഐ കുഡൻറ്റ്, എന്താ പറയുക, അത്രയധികം കോൾസ് വന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ അച്ഛൻ വിളിച്ചു. അച്ഛൻ സാധാരണ ഒരു കോൾ വിളിക്കും, എടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിക്കും, ആ ഒരു അറ്റിറ്റ്യൂഡാണ്. പക്ഷേ ആ പ്രാവശ്യം അച്ഛനിങ്ങനെ തിരിച്ചു മറിച്ച് 3-4 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അച്ഛനിങ്ങനെ വിളിക്കും, സംതിങ് ഏർജൻറ്റ്. അപ്പം അച്ഛനെ വിളിച്ചപ്പോൾ പറയുന്നത് അമിതാഭ് ബച്ചൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് വെറുതെ പറയുന്നതായിരിക്കും. ഹൗ ഡിഡ് ഇറ്റ് റീച്ച് ദെയർ? ആൻഡ് ഹി വാസ് കോവിഡ് പോസിറ്റീവ് ആ സമയത്ത്. ആൻഡ് ഇങ്ങനെ ക്യാപ്ഷൻ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി, എന്താ എൻ്റെ ഈ ദിവസം സുന്ദരമാക്കിയതിന് താങ്ക് യു എന്നുള്ള പോലെ. ദാറ്റ് വാസ് അനദർ സോങ്, ദാറ്റ് വാസ് ഷേപ്പ് ഓഫ് യു, എഡ് ഷീറിൻ്റെ ഷേപ്പ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്ങാണ്.

0: അതേസമയം ഇവിടെ വൈറലായത് നമ്മുടെ കഥകളി സംഗീതത്തിൻ്റെ ഒരു ബിറ്റ് വെച്ചിട്ട് നളചരിതം നാലാം ദിവസത്തിൻ്റെ ഒരു പാട്ട്. അതിന് ശേഷം പിന്നെ ഓൺലൈനായിട്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറുങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വരുമാനം കിട്ടിത്തുടങ്ങി. ഓൾസോ യൂട്യൂബ് ഒന്നും കൂടെ ഒന്ന് ഇതായി. നല്ല എന്താ പറയുക, എനിക്ക് തന്നെ അതിൽ പിടിച്ചു നിൽക്കാം. ഐ ഡിഡന്റ് ഈവൻ തിങ്ക് ഇറ്റ് വാസ് എ കരിയർ ഓപ്ഷൻ. എൻ്റെ മനസ്സിൽ ഞാൻ ജോലി ചെയ്തൊരു പൈസ കൂട്ടി വെച്ചിട്ട് ഞാൻ, കാരണം അങ്ങനത്തെ വർക്ക്സ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ. ഐ ഓൾസോ ലവ് ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും കമ്പനിയിൽ അങ്ങനെ വർക്ക് ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്നൊരു ഷെയർ മാറ്റി വെച്ചിട്ട് ഐ ബി ഡൂയിങ് സോങ്സ് എന്നുള്ള പോലെ വിചാരിച്ചത്. പക്ഷെ സംഭവം എവറിത്തിങ് ടേൺഡ് ഔട്ട് ടു ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഐ എം ഡൂയിങ് ഫുൾ ടൈം എന്താ ഇൻ ടു മ്യൂസിക്, ഫുൾ ടൈം ഇൻ ടു മ്യൂസിക് നൗ. അതങ്ങനെ വന്നതാണ്. ദർ വാസൻ്റ് സോ കോൾഡ് ഞാനായിട്ടൊരു ഡിറക്ഷനായിട്ട് അങ്ങനെ വെച്ചതോ ഒരു ചോയ്സിൻ്റെതോ ഒന്നുമല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ ദാറ്റ് വേ ആൻഡ് ഐ എം സോ ഹാപ്പി ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ദിസ് വേ.
1: യുവഗായികയും സംഗീത സംവിധായികയും ഗാനരചയിതാവുമായ ആര്യ ദയാലിന്റെ സംഗീതാനുഭവങ്ങളാണ് ആർട്ട് കഫേയിൽ ഇന്ന് കേട്ടത്. ഇതിന്റെ രണ്ടാം ഭാഗം നാളെ കേൾക്കാം.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ സുവർണ മലരുകളിൽ ആദ്യ ഗാനം യേശുദാസും ജാനകിയും പാടിയത്, ചിത്രം ഓളങ്ങൾ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം ഇനിയെത്ര സന്ധ്യകൾ. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ഇനി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച മറ്റൊരു ഗാനം. ചിത്രം ദ്രോഹി, പാടിയത് യേശുദാസും ബസന്തയും, സംഗീതം എ ടി ഉമ്മർ.

0: ഇളയനില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ബിച്ചു തിരുമലയും കെ രാഘവനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം കടമ്പ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസ്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ഒറ്റപ്പെട്ടവർ. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്, ചിത്രം സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ഏതോ ഒരു സ്വപ്നം ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൗധരി.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം ലോട്ടറി ടിക്കറ്റ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: സുപ്രീംകോർട്ട് കേസസ് എന്ന ലോ റിപ്പോർട്ടറിന്റെ 2018 ഒന്നാം വോളിയൂം 761 പേജിൽ റിപ്പോർട്ട് ചെയ്ത് വന്ന വയാകോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന കേസില് ഒരു ചലച്ചിത്രത്തിന്റെ പ്രദർശനം സ്റ്റേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകളും അനുബന്ധ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം വിശദമായ വിശകലനത്തിന് വിധേയമാക്കിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ച നിയമ നിലപാട് പ്രസ്തുത കേസിന്റെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ പ്രസക്ത ഭാഗത്തിന്റെ ഏകദേശ മലയാള പരിഭാഷ ഇങ്ങനെ: ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) എന്ന അനുച്ഛേദത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സൃഷ്ടിപരവും സർഗാത്മകവുമായ ഉള്ളടക്കം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവ. എല്ലാ മൗലികാവകാശങ്ങളെയും പോലെ തന്നെ 19(1)(a) എന്ന അനുച്ഛേദം വാഗ്ദാനം ചെയ്യുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന മൗലിക സ്വാതന്ത്ര്യവും അബ്സല്യൂട്ട് അല്ല. 19 അനുച്ഛേദത്തിന്റെ തന്നെ (2)ൽ രേഖപ്പെടുത്തിയിട്ടുള്ള 9 ഗ്രൗണ്ട്സ്, അതിൽ ഏതെങ്കിലും ഒന്നിന്റെയെങ്കിലും പരിധിയിൽ ഉൾപ്പെടുന്ന വിധം പ്രസ്തുത മൗലിക സ്വാതന്ത്ര്യം വ്യക്തിയോ വ്യക്തികളോ ഉപയോഗിച്ചാൽ അത് മൗലിക സ്വാതന്ത്ര്യത്തിന്റെ അപകടകരമായ ദുരുപയോഗമായി കണക്കാക്കി അതിന്മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സർക്കാരിന് അധികാരമുണ്ട്. മേൽ പരാമർശിച്ച 9 ഗ്രൗണ്ട്സിൽ ഭരണഘടനയുടെ 19(2)ൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള 9 ഗ്രൗണ്ട്സില് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിന്റെ എങ്കിലും പരിധിയിൽ ഉൾപ്പെടുന്ന വിധമുള്ള ഉള്ളടക്കം ചലച്ചിത്രത്തിലുണ്ടെങ്കിൽ ആ ചലച്ചിത്രത്തിന് പൊതുപ്രദർശനം നിഷേധിക്കുവാൻ 1952 സിനിമാറ്റോഗ്രാഫ് നിയമത്തിന്റെ 5(b) എന്ന വകുപ്പും മറ്റ് അനുബന്ധ നിർദ്ദേശക ചട്ടങ്ങളും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടനയുടെ 19(2) എന്ന അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 9 ഗ്രൗണ്ട്സും തന്നെയാണ് സിനിമാറ്റോഗ്രാഫ് നിയമത്തിന്റെ 5(b) എന്ന വകുപ്പിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു വകുപ്പിന്റെ എങ്കിലും പരിധിയിൽ വരുന്ന വിധമാണ് ചലച്ചിത്ര പ്രവർത്തകർ, ചലച്ചിത്ര നിർമ്മാതാക്കൾ തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചലച്ചിത്രത്തിന്റെ ഉള്ളടക്കം ഈ പറഞ്ഞ 9 ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും പെടുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷന് അത്തരത്തിലുള്ള പോർഷൻ മാറ്റിയിട്ട് പ്രദർശിപ്പിക്കാനായിട്ട് നിർദ്ദേശിക്കാം, മാറ്റിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രദർശനത്തിനുള്ള സർട്ടിഫിക്കേഷൻ നൽകാം. അല്ല, അതിലെ കോണ്ടന്റ് മാറ്റങ്ങൾ വരുത്തിപ്പോലും പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷന് തോന്നുകയാണെങ്കിൽ പ്രദർശനാനുമതി നിഷേധിക്കുവാനും അധികാരവും ചുമതലയുമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ. അത്തരത്തിൽ നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് മേൽപ്പറഞ്ഞ ഭരണഘടനാ നിയന്ത്രണങ്ങൾ ഭരണഘടനയുടെ 19(1)

2 എന്ന അനുച്ഛേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ. അവയ്ക്ക് വിധേയമായി മാത്രം ചലച്ചിത്ര പ്രദർശനാനുമതി നൽകുന്ന സർട്ടിഫിക്കേഷൻ, അത് നൽകുവാൻ നിയമം അധികാരവും ചുമതലയും നൽകിയിട്ടുള്ള സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് പ്രദർശന യോഗ്യം എന്ന സർട്ടിഫിക്കേഷൻ നൽകിയ ചലച്ചിത്രങ്ങൾക്ക് സംസ്ഥാനങ്ങൾ പ്രദർശനാനുമതി നിഷേധിച്ചാൽ അത് ചലച്ചിത്ര നിർമ്മാതാക്കളുടെ ചലച്ചിത്ര പ്രവർത്തകരുടെ മൗലിക സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിലെ 19(1)(a) എന്ന അനുച്ഛേദം ഓരോ പൗരനും വാഗ്ദാനം ചെയ്യുന്ന മൗലിക സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ധാരാളം സുപ്രീംകോർട്ട് ജഡ്ജ്മെന്റ്സിൽ ഒന്നായ മേൽ പരാമർശിച്ച 2018 സുപ്രീംകോടതി വിധിക്ക് ശേഷം വീണ്ടും 2026 February 19 ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി പ്രഖ്യാപനം നടത്തിയ അതുൽ മിശ്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന കേസിലും മേൽ പരാമർശിച്ച നിയമ നിലപാട് ഭരണഘടനയിൽ 19(2) എന്ന അനുച്ഛേദത്തിലെ കരുതൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സിനിമാറ്റോഗ്രാഫ് ആക്ടിലെ 5(b) എന്ന വകുപ്പനുസരിച്ച് പ്രസ്തുത നിയന്ത്രണങ്ങൾ ഒരു ചലച്ചിത്രത്തിന് ബാധകമാണോ അല്ലയോ എന്ന് ചലച്ചിത്രം മുഴുവനും കണ്ട ശേഷം അതിനായി നിയമം അധികാരപ്പെടുത്തിയിരിക്കുന്ന ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡായ സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ പരിശോധിച്ച ശേഷം സമൂഹത്തിൽ പ്രസ്തുത ചലച്ചിത്രം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റ് ഉൾപ്പെടെ അത്തരം നിയന്ത്രണങ്ങളുടെ പരിധിയിൽ വരുന്ന ഉള്ളടക്കം ചലച്ചിത്രത്തിലില്ല. ഭരണഘടനയുടെ 19(2) സിനിമാറ്റോഗ്രാഫ് നിയമത്തിന്റെ 5(b) എന്ന വകുപ്പിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന 9 ഗ്രൗണ്ട്സിൽ ഒരെണ്ണത്തിന്റെ പോലും പരിധിയിൽ വരുന്ന ഉള്ളടക്കം ചലച്ചിത്രത്തിലില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം പ്രദർശന യോഗ്യം എന്ന സർട്ടിഫിക്കേഷൻ നൽകിയ ഒരു ചലച്ചിത്രത്തിന് അത് പ്രദർശിപ്പിച്ചാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും മറ്റുമുള്ള എക്സ്ക്യൂസസും കാരണങ്ങളും മുന്നോട്ട് വെച്ച് പ്രദർശനാനുമതി നിഷേധിക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്ന നിയമ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി 2026 February 19 വിധി പ്രഖ്യാപനം നടത്തിയ അതുൽ മിശ്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന കേസിൽ. ചലച്ചിത്രം കണ്ട് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ച് നിർമ്മാതാക്കൾ പ്രസ്തുത നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചെന്ന് ഉറപ്പുവരുത്തി സിനിമാറ്റോഗ്രാഫ് നിയമത്തിലെ നിയമവ്യവസ്ഥകൾ കൃത്യമായി പാലിച്ച് ചലച്ചിത്രകാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഭരണഘടനാപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിയമം അധികാരപ്പെടുത്തിയിരിക്കുന്ന ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ചലച്ചിത്രം പ്രദർശനയോഗ്യം എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു ചലച്ചിത്രം കേരള സ്റ്റോറി 2 Goes Beyond എന്ന ചലച്ചിത്രം. പ്രസ്തുത ചലച്ചിത്രം പൊതുധാരണ വികലമാക്കിയേക്കും കമ്മ്യൂണൽ ഹാർമണിയെ പ്രതികൂലമായി ബാധിച്ചേക്കും എന്നൊക്കെ ആരോപിച്ച് പ്രസ്തുത ചലച്ചിത്രം കാണുക പോലും ചെയ്യാതെ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചിത്രം കണ്ട് മനസ്സിലാക്കുക പോലും ചെയ്യാതെ ആ ചലച്ചിത്രത്തിന്റെ പ്രദർശനം സ്റ്റേ ചെയ്യുവാനായി ഹൈക്കോടതിയെ സമീപിച്ച് ഒരു വ്യക്തി നേടിയ താൽക്കാലിക ഉത്തരവിനെതിരെ പ്രസ്തുത ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവായ വിപുൽ അമൃത്ലാൽ ഷാ ഫയൽ ചെയ്ത റിട്ട് അപ്പീൽ. ആ റിട്ട് അപ്പീലില് അദ്ദേഹം ഒരു ഇന്റർം ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ചലച്ചിത്രം കാണുകയോ അതിന്റെ ഉള്ളടക്കം എന്തെന്നും 19(1)(a) തനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം 19(2)(2) പറഞ്ഞിട്ടുള്ള സിനിമാറ്റോഗ്രാഫ് ആക്ടിന്റെ 5(b) എന്ന വകുപ്പിൽ പറഞ്ഞിട്ടുള്ള ഭരണഘടനാപരമായ നിയമപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തന്നെയാണോ താൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ ശ്രമിക്കുകയോ പോലും ചെയ്യാതെ ഫിലിം ബോർഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ തന്റെ ചലച്ചിത്രത്തിന്റെ പ്രദർശനം താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ജഡ്ജിന്റെ ഇടക്കാല ഉത്തരവ് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നും ആയതിനാൽ പ്രസ്തുത താൽക്കാലിക ഉത്തരവ് അസാധുവാക്കി തന്റെ ചലച്ചിത്രം ഭരണഘടനാ നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഉള്ളടക്കമെന്ന് ബോധ്യപ്പെട്ട് സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ പ്രദർശനാനുമതി നൽകിയ കേരള സ്റ്റോറി 2 Goes Beyond എന്ന തന്റെ ചലച്ചിത്രം പ്രദർശിപ്പിക്കുവാനുള്ള അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രസ്തുത ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവായ വിപുൽ അമൃത്ലാൽ ഷാ നൽകിയ ഇന്റർം ആപ്ലിക്കേഷൻ അത് അനുവദിച്ചുകൊണ്ടും കേരള സ്റ്റോറി 2 Goes Beyond എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനത്തിന്മേൽ ഏർപ്പെടുത്തിയ ഭരണഘടനാവിരുദ്ധമായ സ്റ്റേ ഒഴിവാക്കിക്കൊണ്ടും ചലച്ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിക്കൊണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതും സുപ്രധാനവുമായ 2 സുപ്രീംകോടതി വിധികളും അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള നിയമ നിലപാടുകളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി.

0: ഉണ്ടാക്കിയത്.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിലൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പൈപ്പിൻ ചുവട്ടിലെ പ്രണയം, ഈ ചിത്രത്തിനു വേണ്ടി ബിജി ബാൽ, ആൻ അമി എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി ബാൽ.

അടുത്ത ഗാനം പാടിയത് ഹരിഹരനും ഗോകുൽ ഗോപകുമാറും. ചിത്രം തുടരും. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ജെയ്ക്സ് ബിജോയ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം അഗ്നിദേവൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഇനി കേൾക്കാം വിധുപ്രതാപും ചിത്രയും പാടിയ ഗാനം. ചിത്രം കയ്യെത്തും ദൂരത്ത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

ഈ ഗാനത്തോടുകൂടി ചലച്ചിത്രഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK വിദേശകാര്യ സെക്രട്ടറി യവറ്റ് കൂപ്പറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UK പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വിലക്കയറ്റമടക്കം വിവിധ വെല്ലുവിളികൾ നിലനിൽക്കെയാണ് പ്രഖ്യാപനം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. വരുമാനത്തിന്റെ 77% ചിലവാകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കെന്നും ധവളപത്രം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആഗോളതലത്തിൽ പ്രശംസ നേടിയ കേരളത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം മാതൃക അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ട്രാവൽ ട്രേഡ് എക്സ്പോയായ ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിന്റെ 2nd പതിപ്പ് കോവളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 368 പേരാണ് അറസ്റ്റിലായത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെയും ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെയും ആർട്ടിക്കുലേറ്റഡ് ലോറികളുടെയും യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് നടപടി. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400024440. രഞ്ജിനിയിലെ ആദ്യ ഗാനം ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്.

0: ടീച്ചർ ഇവിടേക്ക് വരാറില്ലേ?
1: വന്നിട്ടെന്തിനാ, ഇവിടെ ആരുമില്ലല്ലോ.
0: ഞാനുണ്ടെങ്കിൽ ടീച്ചർ ഇവിടെ താമസിക്കോ?
1: നീ ഉള്ളോണ്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്.

അവിടെ ഞങ്ങളുടെ പഴയൊരു ടീ ഫാക്ടറിയാ, കാട് പിടിച്ച് കിടക്കായിരിക്കും. അങ്ങോട്ട് പോകണ്ട.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: മകൾ ശ്രീദേവിക്ക് വേണ്ടി രമശ്രീ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം മാളികപ്പുറം. ഈ ഗാനം പാടിയത് രഞ്ജിൻ രാജ്. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം രഞ്ജിൻ രാജ്.

തിരുവനന്തപുരത്ത് നിന്നും രമ്യ ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ചിത്രം വെള്ളി നക്ഷത്രം, പാടിയത് സുദീപ് കുമാർ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

ഒലിപ്രംകാടുവിൽ നിന്നും സുജിത്ത് അമ്മ ശാന്തയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം രാപ്പകൽ. ഈ ഗാനം പാടിയത് ജയചന്ദ്രൻ. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

രഞ്ജിനി. രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷാഹിദ നസീർ ചെറുവണ്ണൂരിൽ നിന്നാണ്. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ, പാടിയത് യേശുദാസ്.

ഇനി കേൾക്കാം രമേഷ് മാവൂരിന്റെ ഇഷ്ടഗാനം ചിത്രം അങ്കിൾ ബൺ. പാടിയത് യേശുദാസ്, ഗാനരചന പഴവിള രാം രമേശൻ, സംഗീതം രവീന്ദ്രൻ.

ഇനി നമുക്ക് ആസ്വദിക്കാം കായംകുളത്ത് നിന്നുള്ള പൂജാ ജയചന്ദ്രന്റെ ഇഷ്ടഗാനം. ചിത്രം ഒരു വടക്കൻ വീരകഥ, പാടിയത് യേശുദാസ്. ഗാനരചന കൈതപ്രം, സംഗീതം ബോംബെ രവി.

സങ്കീർത്ത് പേരാവൂർ രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മത്സരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടിയത് യേശുദാസും മാധുരിയും, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാലൂർക്കുന്നു നിന്നും ഉഷാ സദാനന്ദനാണ്. ചിത്രം ചന്ദ്രകാന്തം, പാടിയത് യേശുദാസ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തിക്കോടിയിൽ നിന്നും ശിവാനന്ദൻ, സിന്ധു, ശിൽപ ശ്യാമ എന്നിവരാണ്. ചിത്രം നിവേദ്യം. പാടിയത് വിജയ് യേശുദാസ്, ശ്വേത. ഗാനരചന ലോഹിതദാസ്, സംഗീതം ജയചന്ദ്രൻ.

പാലക്കാട് നിന്നും റഷീദ് ചുണ്ടക്കാട് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക. പാടിയത് ചിത്രയും സുജാതയും. ഗാനരചന മുല്ലനേഴി. സംഗീതം ജോൺസൺ.

ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ FM ഗോൾഡ് പരിപാടികൾ കേൾക്കാം.